ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന്റെ നേതൃത്വത്തിലേക്കുന്നു ദേവസ്തുതികൾ. പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദേവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാനശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

0: നിങ്ങൾ കേട്ടത് സോപാന സംഗീതം.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: കാട് തേടി, കടലു താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം.
2: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർജെ അമൃത കാർത്തിയക്കൊപ്പം ശുഭയാത്ര.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് പാട്രിക് ഹർമിനി സമ്മാനിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. കാസർകോട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹർമിനി സമ്മാനിച്ചു. ബഹുമതി സ്വീകരിച്ച ശേഷം പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്കും ഗവൺമെന്റിനും നന്ദി അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളിക്കെതിരെ പോരാടുന്ന രാജ്യങ്ങൾക്ക് അദ്ദേഹം പുരസ്കാരം സമർപ്പിച്ചു. സുസ്ഥിര ജീവിതരീതി പിന്തുടരാൻ ലോകത്തെ ജനങ്ങളോട് നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സീഷെൽസ് സ്വാതന്ത്ര്യത്തിന്റെ 50th വാർഷികത്തോടനുബന്ധിച്ച ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ ആശംസ അറിയിച്ചു. ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത നരേന്ദ്രമോദി ഈ ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. പ്രസിഡന്റ് പാട്രിക് ഹർമിനിയുടെ ക്ഷണപ്രകാരം ശനിയാഴ്ചയാണ് നരേന്ദ്രമോദി സീഷെൽസിൽ എത്തിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംകുലം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി ഡോ നവീൻ ചന്ദ്ര റാംകുലവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും മൌറീഷ്യസും തമ്മിലെ സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ത്യ വിപുലീകരിച്ച പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെ പുരോഗതി ചർച്ചയിൽ അവലോകനം ചെയ്തു. നിലവിലെ ഉഭയകക്ഷി പദ്ധതികൾ, മൌറീഷ്യസിന്റെ ആരോഗ്യ സംരക്ഷണം, കണക്ടിവിറ്റി, സുസ്ഥിര വികസനം, സമ്പദ്വ്യവസ്ഥ എന്നിവയ്ക്ക് സംഭാവന നൽകുന്നുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16th യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദ സമഗ്ര ശിശുബാൽ സ്വാസ്ഥ്യ കാര്യക്രം യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യും. അനീമിയ മുക്ത് ഭാരത് അഭിയാന്റെ പ്രവർത്തന മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രമന്ത്രി പുറത്തിറക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ മറ്റന്നാൾ പരിഗണിക്കും. സംസ്ഥാനത്ത് ഇന്നലെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷനിൽ 17,53,000 കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 19,80,000 കുട്ടികൾക്കാണ് പോളിയോ നൽകേണ്ടിയിരുന്നത്. 88.53% കുട്ടികൾക്ക് ഇന്നലെ തുള്ളിമരുന്ന് നൽകി. ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും ഇന്നും നാളെയും സംസ്ഥാനത്തെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ശേഷിക്കുന്ന കുട്ടികൾക്ക് കൂടി മരുന്ന് നൽകും. സ്വീകരിക്കാത്ത കുട്ടികൾക്ക് മരുന്ന് നൽകാൻ മാതാപിതാക്കൾ മുൻകൈയെടുക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: ാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും സജീവ ചർച്ചയാവുന്നത്. യോഗത്തിൽ ഇരു സംസ്ഥാനങ്ങളിലെയും വകുപ്പ് സെക്രട്ടറിമാർ പങ്കെടുക്കും. ചർച്ചയിൽ കേരളത്തിന്റെ നിലപാട് പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ ഉന്നയിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. പുതിയ ഡാം എന്നതാണ് കേരളത്തിന്റെ നിലപാടെന്നും മൂന്നാറിലെ ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് നിലപാട് കടുപ്പിച്ചതായി തോന്നുന്നില്ലെന്നും അവരുടെ നിലപാട് പറയുക മാത്രമാണ് ചെയ്തതെന്നും മോൻസ് ജോസഫ് പറഞ്ഞു.
0: സംസ്ഥാനത്ത് ഇന്നലെ ഒരാൾക്ക് കൂടി ഷിഗെല്ലെ രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം ജില്ലയിലാണ് രോഗബാധ. സംസ്ഥാനത്ത് ഈ മാസം 191 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ സമ്പർക്കപ്പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെയും ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 22 പേരെയും നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കി. ജില്ലയിൽ നിപ സമാന ലക്ഷണങ്ങൾ കണ്ടവർക്കിടയിൽ നടത്തിയ പരിശോധനയിൽ 57 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്.
1: കേരളം കൈവരിച്ച നേട്ടങ്ങളെല്ലാം വിപരീത ദിശയിലേക്ക് കൊണ്ടുപോകാനാണ് യുഡിഎഫ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സി കെ ഗോവിന്ദൻ നായർ, എ സി ഷൺമുഖദാസ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എ സി ഷൺമുഖദാസ് പഠന കേന്ദ്രവും എൻ സി പി എസ് ജില്ലാ കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ചടങ്ങിൽ ഷൺമുഖദാസ് സ്മാരക പുരസ്കാരം മുൻമന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പിണറായി വിജയൻ സമ്മാനിച്ചു. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ നാളെ ചുമതലയേൽക്കും. വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിൽ നിന്നും അദ്ദേഹം ചുമതല ഏറ്റുവാങ്ങും. ദർബാർ ഹാളിൽ ജയതിലകിന് യാത്രയയപ്പുമുണ്ടാകും. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രണ്ട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുള്ള ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയായിരിക്കും. ചൊവ്വാഴ്ച എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ മഴ ശക്തിയായി തുടരാനാണ് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
1: ഇന്ന് ദേശീയ സ്ഥിതി വിവരക്കണക്ക് ദിനം. ഇന്ത്യൻ സ്ഥിതി വിവരക്കണക്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രൊഫസർ പി സി മഹല നോബിസിന്റെ ജന്മദിനമാണ് സ്ഥിതി വിവരക്കണക്ക് ദിനമായി ആചരിക്കുന്നത്. ദേശീയ വികസനത്തിൽ ഡാറ്റാധിഷ്ഠിത ആസൂത്രണത്തിന്റെയും നയരൂപീകരണത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ഭരണപരമായ ഡാറ്റയുടെ സാധ്യതകൾ തുറക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ലോസ് ഏഞ്ചൽസിൽ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. രണ്ടാം പകുതിയുടെ അവസാന രണ്ടാം മിനിറ്റിൽ സ്റ്റീഫൻ യൂസ്റ്റാക്കിയോയാണ് കാനഡയുടെ വിജയഗോൾ നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: ആക്രമിച്ചും പ്രതിരോധിച്ചും ഇരു ടീമുകളും മികച്ച ഫുട്ബോൾ പുറത്തെടുത്ത മത്സരത്തിൽ ഇഞ്ചുറി ടൈമിലെ നിർണായക ഗോളിൽ കാനഡയ്ക്ക് മുന്നിൽ ദക്ഷിണാഫ്രിക്ക വീണു. 2026 ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടറിലെത്തുന്ന ആദ്യ ടീമായി കാനഡ ചരിത്രം കുറിച്ചു. മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് തോന്നിച്ച സമയത്ത് കളിയുടെ 92 മിനിറ്റിലായിരുന്നു കാനഡയുടെ വിജയഗോൾ. സ്റ്റീഫൻ എസ്റ്റിക്കോയുടെ മിന്നും ഷോട്ട് ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പറെ കീഴടക്കി വലയിലെത്തി. പെനാൾട്ടി ഏരിയയ്ക്ക് പുറത്തുനിന്നും തൊടുത്തുവിട്ട തകർപ്പനടി ചെറുക്കാൻ ദക്ഷിണാഫ്രിക്കയുടെ ഗോളി വില്യംസ് നന്നായി പരിശ്രമിച്ചെങ്കിലും പന്ത് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. നാളെ നടക്കുന്ന നെതർലാൻഡ്സ് മൊറോക്കോ മത്സര വിജയികളായിരിക്കും കാനഡയുടെ പ്രീ ക്വാർട്ടർ എതിരാളികൾ. ഇന്ന് രാത്രി വസീറിയ നോക്കൌട്ട് പോരാട്ടത്തിൽ ടൂർണമെന്റിലെ ഫേവറേറ്റുകളിലൊന്നായ ബ്രസീൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനുമായി ഏറ്റുമുട്ടും.
1: നാളെ പുലർച്ചെ 2 ജർമ്മനി പരഗ്വയെ നേരിടും. ലണ്ടനിൽ FIH ഹോക്കി പ്രോ ലീഗിന്റെ റിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇംഗ്ലണ്ടിനെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം വിജയം നേടിയത്. ഹോക്കി ലോകകപ്പിന് മുമ്പ് ഇന്ത്യയുടെ അവസാന FIH ഹോക്കി പ്രോ ലീഗ് മത്സരമാണിത്. ICC വനിതാ 2020 ലോകകപ്പ് അവസാന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ 6 പരാജയപ്പെടുത്തി. ലണ്ടനിലെ ലോർഡ്സിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 4 നഷ്ടത്തിൽ 170 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ 19 4 നഷ്ടത്തിൽ 172 റൺസ് എടുക്കുകയായിരുന്നു. അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ രണ്ടാം പുരുഷ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ അയർലൻഡ് ഇന്ത്യയെ 1 പരാജയപ്പെടുത്തി. ഇതോടെ 2 മത്സര പരമ്പര അയർലൻഡ് സ്വന്തമാക്കി. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിന് സ്കൂളുകളിൽ കതിർ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. എലത്തൂർ നിയോജകമണ്ഡലം MLA ഓഫീസ് കക്കോടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഒട്ടേറെ അവസരങ്ങളാണ് തുറന്നിട്ടിരിക്കുന്നതെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ തയ്യാറാവണമെന്നും പ്രിയങ്കാഗാന്ധി MP പറഞ്ഞു. തിരുവമ്പാടി മണ്ഡലം വിദ്യാഭ്യാസ പദ്ധതി പ്രഖ്യാപനവും മെറിറ്റ് ഈവ് 2026 ഉദ്ഘാടനവും കോഴിക്കോട് മുക്കത്ത് നിർവഹിക്കുകയായിരുന്നു അവർ. വയനാട് ജില്ലയിലെ സ്വകാര്യ ബസുകൾ ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് തുടങ്ങി. മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകളും സ്വകാര്യ ബസ് തൊഴിലാളി ട്രേഡ് യൂണിയനുകളും ചേർന്നാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി സമ്മാനിച്ചു. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ.
4: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ரேடியோ மேக்வாஸ் 90.4 டைம் செக்.
1: 7 o'clock. ഒരുക്കങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് മിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് മിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70. പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺസ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ June 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: യെസ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ പറഞ്ഞുകൊണ്ട് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടെയുള്ളത് ദീപ. അപ്പൊ എല്ലാവർക്കും മഴയിൽ കുതിർന്ന ഒരു ശുഭദിനം. അങ്ങനെയാണല്ലോ സാധാരണ നമ്മൾ മഴ വരുമ്പോഴേക്കും പറയുന്നത്. അപ്പൊ എന്തായാലും കുറച്ച് ദിവസം ഇനി എല്ലായിടത്തും മഴ കാണുമെന്നൊക്കെയാണ് പറയുന്നത്. മഴയുടെ ഒരു കുറച്ച് ദിവസത്തേക്കുള്ള ചില മുന്നറിയിപ്പുകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാവിലെ ഒക്കെ നല്ല മഴയായിരുന്നു കേട്ടോ, നല്ല മഴയായിരുന്നു. രാവിലെ എഴുന്നേക്കാനൊക്കെ നമുക്ക് ഭയങ്കര മടിയാണ് ഈ മഴ വരുന്ന സമയത്ത്. ഇന്നും അതുപോലെ തന്നെ നല്ല മടി പിടിച്ചിട്ടാണ് രാവിലെ എഴുന്നേറ്റ് ഞാൻ ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളോടൊക്കെ ഇന്ന് വിഷസൊക്കെ ഉണ്ടോ, എന്താണ് പരിപാടി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളും അതുപോലെ തന്നെ രാവിലെ ഭയങ്കര മടിയൊക്കെ പിടിച്ച് ഇങ്ങനെ എഴുന്നേറ്റ് മഴയൊക്കെ നോക്കി ചായയൊക്കെ കുടിച്ച് പത്രമൊക്കെ വായിച്ച് ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കുമായിരിക്കും അല്ലേ. അപ്പൊ എന്തായാലും ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് വിളിക്കാം. 046927303333 എന്ന നമ്പറിലേക്ക്. പിന്നെ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് നല്ല നല്ല പോസിറ്റീവ് ചിന്തകൾ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഒക്കെ മെസ്സേജിലൂടെ അറിയിക്കാൻ പറ്റുള്ളൂ. തിരക്കാണെന്നുണ്ടെങ്കിൽ 9495730333 എന്ന വാട്സപ്പ് നമ്പറിലേക്കും അറിയിക്കാം. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസത്തിന്റെ കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ. ഇന്ന് June 29 എല്ലാവർക്കും അറിയാം. ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് ട്രോപ്പിക്സ്, അതായത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും പിന്നെ അവിടെ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചും ഒക്കെ അവബോധം സൃഷ്ടിക്കുന്ന ഒരു ദിവസമാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത്, ഇപ്പൊ നേരത്തെ നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ദേശീയ സ്ഥിതി വിവര കണക്ക് ദിനം, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ. ഇന്ത്യയിലെ പ്രമുഖ ശാസ്ത്രജ്ഞനും സാമ്പത്തിക വിദഗ്ധനുമായിരുന്ന പ്രൊഫസർ പ്രശാന്ത് ചന്ദ്ര മഹലനോബിസിന്റെ ജന്മദിനം ഇന്ത്യയിൽ ദേശീയ സ്ഥിതി വിവര കണക്ക് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ആ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1958 നമ്മുടെ ബ്രസീലിന്റെ ആദ്യ ലോകകപ്പ്, സ്വീഡനെ 5-2 തോൽപ്പിച്ച് ബ്രസീൽ അവരുടെ ആദ്യ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് ഈ ഒരു ദിവസമായിരുന്നു, 1958 കേട്ടോ. 17-കാരനായ പെലെ ഈ മത്സരത്തിൽ 2 നേടിയാണ് തിളങ്ങിയത്. അടുത്തൊരു പ്രത്യേകത, 1972 വധശിക്ഷ നിരോധനം, അതായത് അമേരിക്കൻ സുപ്രീംകോടതി രാജ്യത്തെ വധശിക്ഷ താൽക്കാലികമായി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ചത് ഈ ഒരു ദിവസമായിരുന്നു. അതുപോലെ ഓസോൺ പാളിയിലെ വിള്ളൽ തടയുന്നതിനായി പരിസ്ഥിതിക്ക് ദോഷകരമായിട്ടുള്ള ക്ലോറോ ഫ്ലൂറോ കാർബൺ ഉണ്ടല്ലോ, അത് പൂർണ്ണമായിട്ട് നിരോധിക്കാൻ ലണ്ടനിൽ ചേർന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിൽ തീരുമാനമായതും ഈ June 29. അപ്പം അങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകളാണ് ഈ ഒരു ദിവസം ഉള്ളത്. അപ്പം ഇനി നിങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ വിഷസ് അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങളൊക്കെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഇനി അങ്ങോട്ടേക്ക്. അപ്പം എന്തായാലും നിങ്ങളുടെ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആശംസ പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും പോസിറ്റീവ് എനർജി ഉണ്ടല്ലേ, അല്ലെങ്കിൽ നമ്മളെയൊക്കെ എല്ലാവരും പരിഗണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. ബാക്കി എല്ലാത്തിനേക്കാട്ടിലും ഈ പരിഗണന എന്ന് പറയുന്ന സംഭവം വളരെ വലുതാണ്. ഒരാൾ നമ്മളെ പരിഗണിക്കുക എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല. അപ്പം അങ്ങനെ പരിഗണിച്ചുകൊണ്ട് ഇന്ന് ആരൊക്കെ ആർക്കൊക്കെ വിഷസ് അറിയിക്കുമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഓ എ ആനപ്പാറ, ആനപ്പാറയിൽ
1: അച്ചമ്മയ്ക്കും
0: രാവിലെ തന്നെ അനിലേട്ടൻ പാട്ടൊക്കെ പാടി പല സ്ഥലപ്പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അനിൽകുമാർ ഓ എ. അതെ,
1: അറിയാം.
0: അപ്പൊ ഇന്ന് എന്താ വിശേഷം? സൗഹൃദ സലാബത്തിലെ ഷൈൻ്റെ ബർത്ത്ഡേ ആണ് അല്ലേ? ശൈലജ ചേച്ചിയുടെ മകൻ ഷൈൻ. ഓക്കെ.
1: പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ചങ്ക് ഗേഡിയ ഫ്രണ്ട്സ് കൂട്ടുകാർക്കും ഞങ്ങളുടെ ചങ്ക് ഗ്രൂപ്പിലെ ചങ്കുമണികൾക്കും പിന്നെ നമ്മുടെ ഓക്കെ ചേച്ചി, പിന്നെ അതുപോലെ മിനി ചേച്ചി, ചേച്ചി അതുപോലെ ചേച്ചി കൊടിയാടി, നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും, നമ്മുടെ റാണി ജലറാണി, പുസ്തക അമൃതാകാലത്തിലെ ദീപക്കുട്ടി,
0: ഓക്കെ. അനിലേട്ടന് മഴയിൽ കുതിർന്ന എന്നാൽ കുതിരാതിരിക്കട്ടെ ആ ശുഭദിനം കേട്ടോ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഓ താങ്ക് യു. ഓക്കെ അനിലേട്ടാ, അപ്പൊ നല്ലൊരു ഡേ വിഷയുന്നു. ഓക്കെ ബൈ. അപ്പൊ നമ്മള് മഴയിൽ കുതിർന്ന ശുഭദിനം എന്ന് പറയെങ്കിലും കുതിരാതിരിക്കട്ടെ അല്ലെ, കുതിരാതെ ഒരു ശുഭദിനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഒരു പാട്ട് കേട്ടിട്ട് വന്നാലോ. നല്ലൊരു പാട്ട് കേൾക്കുമ്പോഴേക്കും മനസ്സിന് കുറച്ചും കൂടി ഒരു സന്തോഷവും സമാധാനവും ഒരു പോസിറ്റീവ് എനർജിയൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: லட்சுமி சில்க்ஸ் திருவிழா முத்தூர் ஏட்டுமானூர்.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്കാ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: അങ്ങനെ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് നമ്മൾ വീണ്ടും തിരികെത്തുമ്പോൾ നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ
1: ഹലോ മിസ്റ്റർ പെരേര.
0: ഹലോ മിസ്റ്റർ പെരേര, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമാണോ കുട്ടി?
0: സുഖമായിട്ടിരിക്കുന്നു. ശംസുദനിക്ക് ശംസുദനിക്കയുടെ പേര് മാറ്റും കേട്ടോ, പെരേര എന്നൊക്കെ ആക്കുന്നു. ആ പേര് മാറ്റും ചിലപ്പോ. പിന്നെ എന്തുണ്ട് ശംസുദനിക്ക്, രാവിലെ ആർക്കാ വിശസ് പറയാനുള്ളത്?
1: അപ്പൊ നമുക്ക് വിശ്വാസമുള്ളത് നമ്മുടെ സൗഹൃദ വാടിയിലെ ഗ്രൂപ്പിലെ എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ റേഡിയോ ശ്രോതാക്കൾക്കും, അതുപോലെ ദീപ, അമൃത, അപർണ എന്നീ ആർജേസിനും, പിന്നെ മാർക്ക് ഫാസ്റ്റിന്റെ എല്ലാ പിന്നണി പ്രവർത്തകർക്കും, പിന്നെ ഡയറക്ടർ സാറിനും ഒരു പ്രത്യേക അഭിനന്ദനം ആശംസകൾ അറിയിക്കുന്നു.
0: ഓക്കെ, ശംസുദനിക്കും കുടുംബത്തിനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞങ്ങളും അറിയിക്കുന്നു.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അങ്ങനെ നമുക്ക് അടുത്തൊരു മെസ്സേജിലേക്ക് പോകാം. നമ്മുടെ സുലഭ ചേച്ചി രാവിലെ തന്നെ നല്ലൊരു മെസ്സേജ്, നല്ലൊരു പിക്ചർ മെസ്സേജ് കേട്ടോ, നല്ല രസമുണ്ടത് കാണാൻ. നമുക്ക് ഈ നേച്ചർ ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളങ്ങനെ രാവിലെ തന്നെ, ഇപ്പം നേരത്തെ നമ്മൾ വെട്ടം സിനിമയിലെ പാട്ട് കേൾക്കുമ്പോഴും ആ പാട്ട് കേട്ടോണ്ട് നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നല്ല സുഖമാണ്. നമ്മൾ എന്തൊക്കെയോ സ്ഥലത്ത്, നമ്മുടെ നാടിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, രാവിലെയൊക്കെ ഇങ്ങനെ നടക്കുന്നതും, തോട് അങ്ങനെ, പിന്നെ കിളികൾ, അങ്ങനെ എന്തൊക്കെയോ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരില്ലേ. അങ്ങനെ ഒരു നല്ലൊരു പിക്ചർ അയച്ചിട്ടുണ്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട്. ഗുഡ് മോർണിംഗ് സുലഭ ചേച്ചി. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ വിജി ചേച്ചിയാണ്. വിജി ചേച്ചി ഒരു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു. ഇവിടെ ആണെങ്കിൽ ഉദിക്കോ ഇല്ലയോ എന്ന് ഒരു സംശയത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വെയിൽ ഉണ്ടാവോ എന്നറിയില്ല. എന്തായാലും വിജി ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് സുലൈ ചേട്ടനാണ് അയച്ചിരിക്കുന്നത്. നഷ്ടങ്ങളും പരാജയങ്ങളും ഓർത്തുകൊണ്ടിരിക്കലല്ല, പരിശ്രമം കൊണ്ട് നേടാനുള്ള അടുത്ത വിജയത്തിലേക്ക് മനസ്സിനെ സന്നദ്ധമാക്കുകയാണ് വേണ്ടത്. അനുഭവിച്ച വേദനകളും തോൽവികളും എല്ലാം ഒരു നല്ല വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി കാണാൻ ശ്രമിക്കുക. ഏത് പ്രതിസന്ധിയിലും മാനസികമായി തളരാതെ തന്റെ ലക്ഷ്യത്തിനായി പൊരുതിക്കൊണ്ടിരിക്കുക. എളുപ്പത്തിൽ നേടാൻ കഴിയുന്ന ലക്ഷ്യങ്ങൾ തീരുമാനിച്ചവർ വളരെ വേഗത്തിൽ അവിടെ എത്തുകയും പിന്നീട് അതിൽ മതിമയങ്ങി ആയുസ് ചെലവഴിക്കുകയും ചെയ്യും. ലക്ഷ്യമില്ല എന്നതിനേക്കാൾ ഗുരുതരമാണ് ഗുണം ഇല്ലാത്ത ലക്ഷ്യമുണ്ടാവുക എന്നത്. ശുഭദിനം നേരുന്നു സുലൈനിക്കോട്. ഓക്കെ, സുലൈ ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ കുറെ നല്ല നല്ല ഈ നാടിന്റെ മണമുള്ള കുറെ പാട്ടുകൾ കേൾക്കണം എന്നാണ് മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം. അപ്പൊ അത് വെച്ചിട്ടാണ് ഓരോ പാട്ടുകൾ വരുമ്പോഴും അറിയാണ്ട് ആ പാട്ടിലേക്ക് നമ്മൾ പോകുന്നതും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാവിലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നടക്കുമ്പോൾ, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ ദൂരയാത്ര ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഗ്രാമാന്തരീക്ഷത്തിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ അവിടെയൊക്കെ തിരക്കാവും. തിരക്കായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യാത്ര ശ്രദ്ധിച്ചാൽ മതി. ഒരു 6 മണി 7 മണി രാവിലെ എഴുന്നേക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു 5:30, 6:30, 7:30 എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളതാണ്. പിന്നെ 10 മണിക്ക് ശേഷം മൊത്തത്തിൽ തിരക്കാവും റോഡിലല്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയലേലകൾക്കിടയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള റോഡിലൂടെ യാത്ര ചെയ്യുക, ചുറ്റും കാണാൻ നല്ല നല്ല കാഴ്ചകൾ, കിളികൾ പറന്നു പോകുന്നത്, അതൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിൽ നൊസ്റ്റു ഫീൽ തരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള യാത്രയിലൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള കുറേ പാട്ടുകളുണ്ടാവും. അങ്ങനെ ഓരോ പാട്ടുകളാണ് ഇന്ന് രാവിലെ മുതൽ എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ മനസ്സിൽ വന്ന പാട്ടുകളൊക്കെ നിങ്ങളെ കേൾപ്പിക്കുക എന്നുള്ളതാണല്ലോ രാവിലെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിലുള്ള ആ ഒരു സന്തോഷം എന്താണോ അത് മറ്റുള്ളവരിലേക്കും കൂടി പകർന്നു കൊടുക്കുക. അപ്പം അങ്ങനെ അടുത്ത പാട്ടിലൂടെ ഞാനത് പകരാൻ പോവാണ്. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. കനം കുറഞ്ഞ പുരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122, 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
1: ജിയോ ഏജൻസി, തിരുവല്ല. ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്,

0: അങ്ങനെ നമ്മൾ ദ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ടിരുന്നപ്പോഴാണ് ഇന്ന് ചമ്പക്കുളം മൂലം വള്ളംകളിയാണല്ലോ എന്ന് ആലോചിച്ച് ഇന്നലെ നമ്മുടെ വേണുഗോപാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് പിന്നീട് അങ്ങ് വിട്ടുപോയി കേട്ടോ. നമ്മളുടെ ഈ വർഷത്തെ ജലോത്സവ സീസണിന് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ ആലപ്പുഴയിലെ പമ്പാ നദിയിലാണ് മത്സരം നടക്കുന്നത്. ഉച്ചയോടെയാണ്. അപ്പൊ എന്തായാലും വള്ളംകളി എന്ന് പറയുമ്പോഴേക്കും കുട്ടനാട്ടുകാർക്ക് പ്രത്യേകിച്ച് അതൊരു ഒരു ഒരു വള്ളംകളി നമ്മുടെ ഒരു വികാരമാണെന്ന് പറയുന്നത് പോലെ തന്നെ. അത് മാത്രമല്ല, നമ്മുടെ അമ്പലപ്പുഴ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചരിത്ര സംഭവങ്ങളൊക്കെ ഉള്ള വള്ളംകളിയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ അടുത്ത കോളർ ഉണ്ട്. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം ദീപകുട്ടി.
0: നമസ്കാരം, നമസ്കാരം, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: യെസ്, ഇങ്ങനെ ഗുഡ് മോർണിംഗ് പറയുന്നത് ആരാ? പ്രേമചേച്ചി അല്ലണ്ടാരേ? എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നത് അതാരാണ് ഇങ്ങനെ ഗുഡ് മോർണിംഗ് പറയുന്നതെന്ന്. എനിക്ക് തോന്നി ആലോചന കണ്ടപ്പോ എനിക്ക് തോന്നി ആലോചിക്കുകയാണെന്ന്. ശരി, ആയിക്കോട്ടെ.
1: പിന്നെ ഇന്ന് എന്റെ വീടിന്റെ വാതിക്കലുള്ള കുഞ്ഞ് ഇഷാമോൾ, 4 വയസ്സ് കഴിയുന്ന ഇഷാമോൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസ. ഇന്ന് വൈകുന്നേരം ചെറിയൊരു
0: ബർത്ത്ഡേ പാർട്ടി ഉണ്ട്,
1: വന്ന് വിളിച്ചിട്ടുണ്ട്.
0: ഓക്കെ,
1: ചെറിയ രീതിയിൽ പോയൊരു ഇച്ചിരി ബിരിയാണി ഒക്കെ കഴിക്കണം.
0: അതെല്ലാം ചെറിയ രീതിയിലാ, ചെറിയ രീതിയിൽ ബിരിയാണി. ഓക്കെ,
1: എല്ലാം ചെറിയ. അപ്പൊ കുഞ്ഞിന് 1000 ആശംസ നേരുന്നു. അതെ, ഫ്രണ്ട്സ് കുടുംബത്തിലെ എന്റെ എല്ലാ സഹോദരങ്ങൾക്കും നന്മ നിറഞ്ഞ പ്രാർത്ഥനയോടെയുള്ള ആശംസ ഞാൻ കൊടുക്കുന്നു. പിന്നെ നമ്മുടെ മനോജ് മോഹനൻ ചേട്ടൻ, ഇവർക്ക് രണ്ടുപേർക്കും കാഞ്ഞിരപ്പള്ളി,
0: കാഞ്ഞിരപ്പള്ളി,
1: അവർക്ക് രണ്ടുപേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതെ, കുമരകത്തുള്ള ഡിയാൻഡിയേക്ക് അവർക്ക് രണ്ടുപേർക്കും നല്ലൊരു ആശംസ. നമ്മുടെ വിജയമ്മ ചേച്ചി, രത്നാകരൻ ചേട്ടൻ, നമ്മുടെ വലിയേട്ടൻ, വാഴപ്പള്ളി ജനജാമം, എല്ലാവർക്കും എല്ലാവർക്കും എന്റെ എല്ലാ സ്നേഹിതർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ദീപക്കുട്ടിക്കും.
0: ശരി, താങ്ക് യു. മതി മതി മതി മതി, പ്രേമ ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന് ആശംസ, ആൻഡ് ഇഷമോൾക്ക് ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് കേട്ടോ.
1: ഓക്കെ.
0: ഈ അനിലേട്ട് വിളിച്ച് എല്ലാരും ഓക്കെ ഒക്കെ മാറ്റി ഓയെന്നായി പോയി എല്ലാവർക്കും. അടുത്ത മെസ്സേജിലേക്ക് പോകാം. മുഹമ്മദ് ഒക്കെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് റേഡിയോ മാക്ഫാസ്റ്റ്. സ്നേഹിച്ചവർ ചതിക്കുമ്പോൾ കരയരുത്, പകരം പുഞ്ചിരിക്കണം. നമുക്ക് നഷ്ടപ്പെട്ടത് അവര് ജീവനോളം സ്നേഹിച്ച ഒരാളെയും, നമ്മെ സ്നേഹിക്കാത്ത ഒരാളെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത് അവരെ ജീവനോളം സ്നേഹിച്ച ഒരാളെയും. ഇന്ന് ജന്മദിനം, വിവാഹവാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ. മുഹമ്മദ് കേക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ. ഹലോ,
2: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
2: ആശംസ തരും എന്ന് പറഞ്ഞ് ആരോ പറഞ്ഞു കേട്ടോ, അതുകൊണ്ട് വിളിച്ചാൽ പറഞ്ഞു കിട്ടുമോ എന്നറിയാൻ
0: വേണ്ടിയിട്ട്. ഫ്രീ ആയിട്ട് കടവന്ത്രയിലേക്ക് അങ്ങോട്ട്
2: കൈമാറാനുമുണ്ട്. എനിക്ക് 2 വീടുണ്ടായിരുന്നു. എനിക്ക് അതിലൊരു വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. ആ വീട്ടില് 9 വർഷം വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു ഫാമിലി ഉണ്ട്. പക്ഷെ അവര് വാടകക്കാരായിരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്റെ സഹോദരനും സഹോദരിയും അവരുടെ മക്കൾ, കാരണം വെച്ചാല് അങ്ങനെ കാണാൻ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം എന്നുള്ള, വൈഫിന് 1994 ഹെർണിയുടെ സർജറി ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് എന്റെ കുട്ടികളെ രണ്ടുപേരെയും കുളിപ്പിച്ച് യാത്രയാക്കി സ്കൂളിൽ കൊണ്ട് ആക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്ത ഒരു ചേച്ചിന്റെ ചേട്ടനുമാണ്. അപ്പൊ ജീവിതത്തിൽ വളരെ കുറച്ച് ആൾക്കാരോട് എനിക്ക് കടപ്പാടുള്ളത്, അതിന് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള ഒരു ഫാമിലിയാണ് അവര്. 1995 താമസം മാറിപ്പോയി. അതിനുശേഷം 1995 അവര് വേറെ സ്ഥലത്ത് വീട് വെച്ച്, സ്ഥലം മേടിച്ച് വീട് വെച്ച് പോയി. പക്ഷെ ഇന്നും ആ സ്നേഹവും ഇതൊക്കെ നിലനിൽക്കുകയാണ്. ഒറ്റവാക്കി പറഞ്ഞ ബന്ധത്തേക്കാൾ എനിക്ക് കടമയും കടപ്പാടുമുള്ള ഒരു ഫാമിലി. അവരുടെ മകളുടെ പേര് കുട്ടീര, അവരുടെ മകളുടെ ബർത്ത്ഡേ ആണെന്ന്, സിജിമോൾ എന്നാണ് അവളുടെ പേര്.
0: സിജിമോളുടെ ബർത്ത്ഡേ ആണ്. ഓക്കെ,
2: മകളുടെ പ്രായം തന്നെയാണ്. അപ്പൊ അവരുടെ കുട്ടികളോടൊപ്പം തന്നെ എന്റെ 2 കുട്ടികളെയും സംരക്ഷിക്കുകയും സ്നേഹിച്ച്, എന്താ പറയാ, അതിന്റെ വാക്കുകൾ
0: മനസ്സിലായി. അത്രയും അടുത്ത
2: ഒരു ബർത്ത്ഡേ ആണെന്ന് അവൾക്ക് ഏറ്റവും എന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസ ഈ മാക്ഫാസ്റ്റിലൂടെ ഞാൻ അങ്ങോട്ട്
0: തീർച്ചയായിട്ടും. ആന്റണി ചേട്ടാ, അപ്പൊ എന്തായാലും സിജി മോൾ നല്ലൊരു ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ആന്റണി ചേട്ടാ,
2: ഓക്കെ,
0: അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷയുന്നു കേട്ടോ.
2: ഓക്കെ, നിങ്ങൾക്കും തിരിച്ച് ദീപയ്ക്കും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു നല്ല ദിനം കൂടി ഞാൻ ആശംസിക്കാൻ.
0: താങ്ക് യു ആന്റണി ചേട്ടാ.
2: തിരിച്ചു
0: ഓക്കെ, ബൈ. ഓക്കെ, ആന്റണിച്ചേട്ട മനസ്സിജി മോൾക്ക് ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് കടവന്ത്ര ആന്റണിച്ചേട്ടന്റെ ഫാമിലിയുടെ എല്ലാവരുടെയും ഞാൻ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം. അടുത്ത മെസ്സേജ് നമ്മുടെ ലേഖ ചേച്ചിയാണ് അയച്ചിരിക്കുന്നത്. ഒന്നുമില്ല, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ആ ചിരിച്ച ഒരു പിക്ചർ, ഒരു മുഖം നമുക്ക് തന്നിട്ടുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടിയുടെ. ഓക്കെ ലേഖ ചേച്ചി, ഗുഡ് മോർണിംഗ്. അമ്പിളി ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, June 29 മഴ പെയ്ത് തണുത്ത ഈ പുലരിയിൽ ഒത്തിരി സ്നേഹത്തോടെ നീരുന്നു. ഹാപ്പി തിങ്കളാഴ്ച. ഓക്കെ, ഹാപ്പി തിങ്കളാഴ്ച അമ്പിളി ചേച്ചി. അപ്പം എന്തായാലും നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം. ചമ്പക്കുളം മൂലം വള്ളംകളി, വള്ളംകളി എന്നൊക്കെ പറയുമ്പോഴേക്കും മനസ്സിലേക്ക് ഇങ്ങനെ ഒരു പാട്ട് കയറി വന്നിട്ട് കുറേ സമയമായി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എന്താണ് ആ പാട്ടെന്നുള്ളത്. ചമ്പക്കുളം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ടുണ്ട്. അപ്പോൾ ആ പാട്ടാണ് ഇന്ന് നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ചെന്നൈയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122, 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70. പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മെഗാ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: അങ്ങനെ നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് വീണ്ടും തിരികെ എത്തുമ്പോൾ ഒന്ന് രണ്ട് മെസ്സേജും കൂടി ഉണ്ട്. നമ്മുടെ ആബിദ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹൃദയം നല്ലൊരു കൃഷിയിടമാണ്, എന്ത് വേണമെങ്കിലും നടാം. സ്നേഹം, വെറുപ്പ്, ഭയം, പ്രത്യാശ, പ്രതികാരം, അസൂയ എല്ലാം നന്നായി വളരുകയും കായ്ക്കുകയും ചെയ്യും. എന്ത് കൊയ്തെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് എന്ന് പറഞ്ഞിട്ടിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, അവിദേത്തേക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ രാജപ്പൻ ചേട്ടൻ. രാജപ്പൻ ചേട്ടൻ, ആരോ എഴുതിയ തിരക്കഥയിൽ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. കൊതിച്ച വേഷം ഇന്നും അകലെ, ഇതാണ് ജീവിതം. ശുഭദിനാശംസകൾ. ഓക്കെ, നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് രേഖ ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ക്യൂട്ട് ഒരു പിക്ചറൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ, ജൂൺ 29. ഓക്കെ രേഖ ചേച്ചി, നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ലതിക ടീച്ചർ, ദീപമോളെ ഗുഡ് മോർണിംഗ്. എന്റെ റേഡിയോ കുടുംബത്തിലെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ലതിക തുകലശ്ശേരി. ലതിക ടീച്ചറെ നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അടുത്തത് ഷീബ ചേച്ചിയുടെ ഒരു മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് ദീപക്കുട്ടി, ഞാൻ ഷീബ കുമരകം. ഇന്ന് മൂലം വള്ളംകളി ആണല്ലോ. തുഴയാൻ പോകുന്ന എല്ലാ വള്ളക്കാർക്കും നല്ലൊരു ദിവസം നേരുന്നു. വനിതകളുടെ മത്സരം അവിടെ ഇല്ല, അതുകൊണ്ട് ഞങ്ങളുടെ വള്ളവും അവിടെ ഇല്ല. സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും, കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ശുഭദിനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഷീബ ചേച്ചി, നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് നമ്മുടെ അനിലേട്ടൻ, ത്രിമൂർത്തീസ്. ഹായ് ദീപ, പ്രഭാത മഴയോടൊപ്പം ത്രിമൂർത്തീസിന്റെ പുലർക്കാല വന്ദനം. ഇന്ന് വിവാഹ വാർഷികവും ജന്മദിനവും ആഘോഷിക്കുന്ന എല്ലാവർക്കും കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസിന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ദീപയ്ക്കും സൗഹൃദവാണി സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എല്ലാ റേഡിയോ കൂട്ടുകാർക്കും ശുഭദിനാശംസകൾ നേരുന്നു. കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസ്. അപ്പൊ കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസിനും ഞങ്ങളുടെയും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ വയനാട്ടുകാരൻ സിറാജ് ആണ്. ഗുഡ് മോർണിംഗ് ദീപ, പ്രാണനോളം ചേർത്തു പിടിച്ച ചില സൗഹൃദങ്ങൾക്ക് കാലത്തിന്റെ ഇടനാഴികളിൽ എവിടെയോ വെച്ച് നിറം മങ്ങിത്തുടങ്ങിയോ എന്നൊരു നേരിയ നോവ് ഇന്ന് നെഞ്ചിലുണ്ട്. എങ്കിലും സ്നേഹിച്ചവർക്കും സ്നേഹം നിലനിർത്തുന്നവർക്കും ഹൃദയം നിറഞ്ഞ ശുഭദിനം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. സിറാജിനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഇനി നമ്മുടെ അനിലേട്ടന്റെ ഒരു മെസ്സേജ് ഉണ്ട്. അതായത്, ഞാൻ ഒറ്റയ്ക്കായി പോയത് എന്റെ ബലഹീനതയല്ല, എന്റെ തിരിച്ചറിവാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ കൂടെ ആരും ഉണ്ടാവില്ല എന്ന തിരിച്ചറിവ്. ഗുഡ് മോർണിംഗ്. പിന്നെ എല്ലാവർക്കും, അമൃതക്കുട്ടി, പോസ്കുട്ടി, ദീപക്കുട്ടി, എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗും കൂടി തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും അനിലേട്ടൻ, നമ്മൾ ഓൾറെഡി നല്ലവരുടെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇരിക്കട്ടെ, ഒരിക്കൽ കൂടി നല്ലൊരു ദിവസത്തിന്റെ ആശംസ. അപ്പൊ അങ്ങനെ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിന്റെ സമയം ഏകദേശം കഴിയാറായിട്ടുണ്ട്. 7 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിട്ടുണ്ട്. ആർക്കെങ്കിലും വിളിച്ച് മെസ്സേജ്, അല്ലെങ്കിൽ നമുക്ക് വിളിച്ച് വിഷസോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കാനോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ ഉള്ളൂ. 7 മണി കഴിഞ്ഞ് 57 മിനിറ്റ് ആവാൻ ഇരിക്കരുത്. അതിന് മുന്നേ ഞാൻ ടാറ്റ ബൈ ബൈ പറയും. അടുത്ത മെസ്സേജ് നമ്മുടെ അന്നചേച്ചി. അന്നചേച്ചി എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ദീപമോളെ, മഴയിൽ കുതിർന്ന നല്ല ഒരു ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാനും തിരിച്ചും മഴയിൽ കുതിരാനായിട്ടുള്ള മഴ ഇവിടെ തൽക്കാലം വന്നിട്ടില്ല. എന്നാലും ഒരു നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞാനും അന്നചേച്ചിക്ക് അറിയിക്കുന്നു. ദുബായിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയാണല്ലോ. മഴ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം, ചൂടിനെക്കാട്ടിലും ഇഷ്ടമാണ് മഴ. പക്ഷെ എന്നാലും ഈ പുറത്തൊക്കെ, നമ്മൾ പുറത്തുനിന്നൊക്കെ വരുന്നവർക്ക് അത്യാവശ്യം യാത്രകളൊക്കെ ഈ ഒരു സമയത്ത് ചെയ്യണമല്ലോ. നാട്ടിൽ വന്നു കഴിയുമ്പോൾ എല്ലാവരുടെയും വീട്ടിലൊക്കെ പോകണം. അപ്പോൾ ഈ മഴയെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചൊരു ബുദ്ധിമുട്ടാവും അല്ലേ, എല്ലായിടവും യാത്ര ചെയ്യാനൊക്കെ ആയിട്ട്. എന്തായാലും കുറച്ച് ദിവസം ഉണ്ടാവുള്ളായിരിക്കും. എത്ര വെയിലായിരുന്നു കുറേ ദിവസം, നമ്മളിപ്പോൾ വിചാരിച്ചില്ലേ ഈ മഴയൊക്കെ എങ്ങോട്ട് പോയി എന്ന്. അത്രയും ചൂടായിരുന്നു. ഇത്രയും മഴ നേരത്തെ പെയ്തിട്ടും എങ്ങനെയാണ് ഈ ഭൂമിക്ക് ഇത്രയും ചൂട്? അപ്പോൾ എന്തുമാത്രം ചൂടുണ്ടായിരുന്നതിന് മുൻപ് എന്നുള്ളതാണ്. അത്രത്തോളം മഴ പെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ചൂട് വരുമോ? മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും ഭയങ്കര ചൂടാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത്രയും, അതായത് നമുക്ക് ഒരു സമയത്ത് ഭയങ്കര ചൂടല്ലായിരുന്നു. ആ ചൂടിൻ്റെ അത്രയും മഴ നമുക്ക് കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് കുറച്ച് മഴ കുറച്ച് ദിവസം ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് പെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല അല്ലേ, മഴ പെയ്യണമല്ലോ. അടുത്തത് വിജയമ്മ ചേച്ചിയുടെ ഒരു മെസ്സേജ് ഉണ്ട്. കണ്ണുകൾ ലോകത്തെ എല്ലാം കാണും, എന്നാൽ കണ്ണിനകത്ത് എന്തെങ്കിലും പോയാൽ അത് കാണാൻ കണ്ണുകൾക്കാവില്ല. ഇങ്ങനെയാണ് മനുഷ്യരും. മറ്റുള്ളവരുടെ ന്യൂനതകളെല്ലാം കാണും, എന്നാൽ സ്വന്തം ന്യൂനതകൾ കാണാനാവുന്നില്ല. ശുഭദിനം. ശരിയാണ്. ഓക്കെ വിജയമ്മ ചേച്ചി, നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ സുജ ചേച്ചിയാണ്, രവി പേരൂരിൽ നിന്ന്. 2 മെസ്സേജ്, അതായത് എന്താണെന്ന് ഞാൻ നോക്കട്ടെ. അല്ല കേട്ടോ, ഓരോ പ്രഭാതവും പുണ്യമാണ്. നല്ലത് കാണാനും നന്മയിൽ ജീവിക്കാനും ലഭിക്കുന്ന സുന്ദര നിമിഷം. ഒത്തിരി സ്നേഹത്തോടെ ശുഭദിനം. ഗുഡ് മോർണിംഗ്. ഓക്കെ സുജ ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അടുത്തത് രമേശ് ചേട്ടൻ, നമ്മുടെ രാമനാഥൻ ചേട്ടൻ. ഇവിടെയും തുടങ്ങി മക്കളെ മഴക്കാലം. ഞങ്ങളും പറയുന്നു മഴയിൽ കുതിർന്ന സുപ്രഭാതം. രാമനാഥൻ, രാമനാഥൻ ചേട്ടൻ, അതിന്റെ ചെറിയൊരു അഹങ്കാരം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. എപ്പോ വിളിച്ചാലും ഭയങ്കര ചൂടാണെന്ന് പറയും. പക്ഷെ ഇപ്പോ ആ വാക്കിൽ കുറച്ച് അഹങ്കാരം അല്ലേ, അവിടെ മഴ വന്നു എന്നുള്ളതിന്റെ ഒരു അഹങ്കാരം ഉണ്ട് കേട്ടോ. അവിടെയും മഴക്കാലം, അത് വേണമല്ലോ. കാരണം എത്ര എന്ന് വെച്ചാൽ ചൂട് സഹിക്കുന്ന നമ്മള്. ഇപ്പൊ രാമനാഥൻ ചേട്ടന് കുറെ നാൾക്ക് ശേഷമാണ് മഴയിൽ കുതിർന്നൊരു സുപ്രഭാതം നമുക്ക് തരുന്നത്. അപ്പൊ തിരിച്ച് ഞങ്ങളും മഴയിൽ, ഞാൻ നേരത്തെ പറഞ്ഞത് അത്രത്തോളം കുതിർന്നിട്ടില്ലെങ്കിലും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അന്ന ചേച്ചി ഇവിടെ ഭയങ്കര മഴയാണെന്ന് അതാ ഞാൻ പറഞ്ഞത്. എവിടെങ്കിലൊക്കെ ഒന്ന് പോകണമെന്ന് അന്ന ചേച്ചിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഈ മഴ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോ ആരോ നമ്മളെ വിളിക്കുന്നുണ്ട്. ഹലോ.
1: ഹലോ ദീപകുട്ടി.
0: ആ ഗുഡ് മോർണിംഗ്. ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നെന്ന് അറിയോ? രാവിലെ നദീറത്തേടെ ഒരു മെസ്സേജും കൂടി വരാനുണ്ടല്ലോ ബാക്കി എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ്
1: ചെയ്തിരിക്കൂന്ന് പേര് പല്ലക്ക് റിസോർട്ടില് കൂടി നല്ല മഴ. പക്ഷെ റിസോർട്ടിന് ഉള്ളിലായതും പഴയൊരു വീട് അത് റിസോർട്ടാക്കിയാണ്, കോട്ടക്കലാണ്, കോട്ടക്കൽ. അപ്പൊ എല്ലാരും കൂടെ കൂടി എന്താ പറയാ,
0: അടിച്ചു പൊളിച്ച്
1: ഗെയിമും കാര്യങ്ങളും എല്ലാം
0: അടിപൊളിയായിരുന്നു.
1: പിന്നെ അതുപോലെ പ്രതീക്ഷിക്കാതെ ഞങ്ങളെ ഗ്രൂപ്പിലുള്ള കോർഡിനേറ്റേഴ്സ് റാഫത്ത്, നസീമ, അലി, അവര് എല്ലാവർക്കും സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു.
0: അപ്പൊ മൊത്തത്തിൽ എല്ലാരും അങ്ങ് സന്തോഷിച്ചിട്ടിരിക്കുകയാണ്.
1: കളറാക്കി
0: ഓക്കെ.
1: ഞങ്ങൾ എല്ലാവർക്കും എല്ലാ മെമ്പേഴ്സിനും അതുപോലെ ഞങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കിയ റസീല സുധീറാണ്. അവരിങ്ങനെ ലോകത്തിന്റെ എല്ലാ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഞങ്ങൾ മലപ്പുറത്തുള്ള ഗ്രൂപ്പ് എപ്പോഴും ആക്റ്റീവായത് മലപ്പുറം ഗ്രൂപ്പ്. മലപ്പുറമുള്ള ആൾക്കാർ സ്നേഹത്തിന്റെ മുത്തുമണികളല്ലേ.
0: പിന്നല്ലേ.
1: അപ്പൊ ഞാൻ റസീലാസത്തിന് പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ നേരുന്നു. അതുപോലെ അഡ്മിൻസ് ഇന്ത്യ, ദിൽഷാന, പിന്നെ ഞാന്, പിന്നെ എല്ലാവർക്കും, പിന്നെ റാഫത്തിനും നസീമാലിക്കും പ്രത്യേകിച്ച് എല്ലാം വന്നവരെല്ലാവരും ഗിഫ്റ്റ് കൊടുത്ത്. പിന്നെ പ്രത്യേകിച്ച് വേറൊരു ഗിഫ്റ്റ് ഉണ്ടായി, ഞാനും റേഡിയോ എല്ലാവർക്കും ആശംസ പറഞ്ഞ് എനിക്ക് വേറൊരു ഗിഫ്റ്റും ഉണ്ടായിരുന്നു.
0: എല്ലാവരും
1: സന്തോഷിപ്പിക്കുന്ന ആളല്ലേ, അവരറിയാതെ ഞാൻ തർപ്പിച്ച് നടക്കുന്ന ആളാണ്.
0: അപ്പൊ എന്തായാലും തിരിച്ചും സന്തോഷമായല്ലോ.
1: നമ്മളെ റേഡിയോനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റുമോ?
0: ഇല്ല, പറ്റില്ല, പറ്റില്ല. അതല്ലേ വിളിച്ചത്.
1: വൈകി ഇന്ന് വിദേശ ദിവസം എല്ലാവർക്കും, എന്റെ ദീപമോൾക്കും, എന്റെ കാതോരം കൂട്ടുകാർക്കും എല്ലാവർക്കും കേട്ടിട്ട് പോയ ക്ഷീണത്തിൽ ഉറങ്ങി പോയി. മോൾക്ക് ഇന്ന് ക്ലാസ് ഇല്ല, അലോട്ട്മെന്റ് ആയിട്ട്. അപ്പൊ കുറച്ചേരം കിട്ടുന്നു.
0: ഓക്കെ. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസത്തിന്റെ ആശംസ. ഇനി ഇതുപോലുള്ള കൂടിച്ചേരലുകളൊക്കെ ഉണ്ടാവട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ. അതാ
1: പറഞ്ഞു.
0: അതെ അതെ. അപ്പൊ എന്തായാലും
1: എപ്പോഴും
0: ഓക്കെ ഓക്കെ. നദരത്താ നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ഓക്കെ ബൈ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ഒരു മെസ്സേജും കൂടെ. അടുത്ത മെസ്സേജ് നമ്മുടെ ഷീബ ചേച്ചി. എന്താണ് ഒരു മെസ്സേജ്? പ്രേമാന്റിക്കും അമ്പിളി, സിന്ധു, രാമനാഥൻ ആൻഡ് അങ്കിൾ, സിറാജ് അങ്കിൾ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ദിയ ഡിയോൺ കുമരകത്തുനിന്നാണ് കേട്ടോ. ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ദിയക്കുട്ടി, ഡിയോൺ കുട്ട. അടുത്തത് നമ്മുടെ വിജി ചേച്ചി. മഴ മഴ മഴ. ആ, എന്തൊക്കെ ഒരു പിക്ചർ ഇട്ടിട്ടുണ്ട്. ശരി. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിച്ചുകൊണ്ട് ടാറ്റാ ബൈബി പറയാനുള്ള സമയമായപ്പോ ഒരു കോളും കൂടി ഉണ്ട്, അതും കൂടി എടുത്തേക്കാം. ഹലോ.
2: ഹലോ.
0: യെസ്, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഞാൻ
0: രാജപ്പൻ ചേട്ടൻ. ഈ അവസാന നിമിഷം എന്താ പറയാനുള്ളത്?
2: നല്ല മഴയാണ്. ഞാൻ ഒന്ന് പറഞ്ഞു തീർക്കാ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന തെറ്റില്ല, വെഡിങ് ഡേ ആഘോഷിക്കുന്ന തെറ്റില്ല. ദീപയ്ക്കും നല്ല മഴയിൽ കൂടുതൽ.
0: ഓക്കെ, രാജപ്പൻ ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കേട്ടോ.
2: ആയിക്കോട്ടെ.
0: ഓക്കെ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗ്രീറ്റിംഗ് ആർട്സിൽ നിന്നും ടാറ്റാ ബൈ ബൈ പറയുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ரேடியோ மேக்வாஸ் 90.4 டைம் செக்
1: 8 o'clock. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. തിരുവല്ല ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: റേഡിയോ മെക്വാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
1: നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. പത്രവിശേഷങ്ങളുമായി കൂടെയുള്ളത് ദീപ. സംസ്ഥാനത്താകെ KSEB കടുത്ത വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. 15 മിനിറ്റ് വീതം നിയന്ത്രിക്കേണ്ടി വരുമെന്നാണ് അറിയിച്ചതെങ്കിലും പലതവണയായി 3/4 മണിക്കൂറോളം വൈദ്യുതി നിയന്ത്രിക്കുന്നുണ്ട്. വൈകിട്ട് 6 മുതൽ 12 വരെ മാത്രമല്ല, അതിനു മുൻപും ശേഷവും വൈദ്യുതി മുടങ്ങുന്നതായി പരാതിയുമുണ്ട്. ചൊവ്വാഴ്ച വരെ ഇതേ രീതിയിൽ തുടരും. ബുധനാഴ്ച മുതൽ 150 MW അധികമായി വാങ്ങുന്നുണ്ട്. ഇതോടെ വ്യാപകമായ നിയന്ത്രണം ഒഴിവാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ മഴ കുറഞ്ഞാൽ നിയന്ത്രണം തുടർന്നേക്കും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കനത്ത മഴയ്ക്ക് സാധ്യത. ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ തിങ്കളാഴ്ചയും ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ചൊവ്വാഴ്ചയും യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. ജില്ലയിൽ 5 വയസ്സിൽ താഴെയുള്ള 47,739 കുട്ടികൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകിയതായി ആരോഗ്യവകുപ്പ്. ഇതിനായി 967 ബൂത്തുകൾ സജ്ജീകരിച്ചു. തുള്ളിമരുന്ന് നൽകാൻ 3,156 സന്നദ്ധ പ്രവർത്തകർക്ക് പരിശീലനം നൽകി. അടൂർ ജനറൽ ആശുപത്രിയിൽ നടന്ന പോളിയോ ഇമ്മ്യൂണൈസേഷൻ ജില്ലാതല ഉദ്ഘാടനം 2.5 വയസ്സുകാരി ആരാധ്യയ്ക്ക് വാക്സിൻ നൽകി മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിച്ചു. വാക്സിനേഷനിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നാണ് മന്ത്രി പറഞ്ഞത്. CV ശാന്തകുമാർ MLA അധ്യക്ഷത വഹിച്ചു. പൊതുജനങ്ങൾക്കിടയിൽ സെൻസസ് അവബോധം സൃഷ്ടിക്കുന്നതിനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ന് ജില്ലയിൽ സെൽഫ് എന്യൂമറേഷൻ ഡേ ആചരിക്കും. സെൻസസുമായി ബന്ധപ്പെട്ട് സ്വയം വിവരങ്ങൾ നൽകാൻ ചൊവ്വാഴ്ച വരെ സൌകര്യമുണ്ട്. ഭവന പട്ടികപ്പെടുത്തലിനായി എന്യൂമറേറ്റർ വീടുകളിൽ എത്തുന്നതിനു മുൻപ് വെബ് പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് സെൽഫ് എന്യൂമറേഷൻ ചെയ്യാം. ജില്ലയിൽ ഞായറാഴ്ച വൈകിട്ട് 4 വരെ 35,132 കുടുംബങ്ങൾ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. തിങ്കളാഴ്ച സർക്കാർ ഓഫീസുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹകരണ സ്ഥാപനങ്ങളും തങ്ങളുടെ പരിധിയിൽ വരുന്ന പൊതുജനങ്ങൾക്ക് സെൽഫ് എന്യൂമറേഷൻ സംബന്ധിച്ച പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ ലഘുലേഖ വിതരണം സംഘടിപ്പിക്കും. ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ITI, പോളിടെക്നിക് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികൾ വഴി വീടുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കുന്നതിന് പ്രത്യേക അസംബ്ലികളും ബോധവൽക്കരണ ക്ലാസും ഡിജിറ്റൽ പ്രചാരണങ്ങളും നടത്തും. സർക്കാർ ഓഫീസുകളിൽ ഒരുക്കിയിട്ടുള്ള സഹായ കേന്ദ്രങ്ങളിലൂടെ പൊതുജനങ്ങൾക്ക് സെൻസസ് പോർട്ടൽ അല്ലെങ്കിൽ ആപ്പ് വഴി സെൽഫ് എന്യൂമറേഷൻ ചെയ്യാനാകും. രാജ്യത്തെ 16-ാമത് ജനസംഖ്യാ കണക്കെടുപ്പ് 2026-27 വർഷങ്ങളിൽ 2 ഘട്ടങ്ങളിലാണ് നടത്തുന്നത്. പ്രാരംഭഘട്ടമായ ഭവന പട്ടികപ്പെടുത്തൽ സംസ്ഥാനത്ത് July 1 മുതൽ 30 വരെയാണ്. പിങ്ക് റേഷൻ കാർഡിന് ഒരംഗത്തിന് 4 കിലോ അരിയാണ് വിതരണം ചെയ്യുന്നത്. 1 കിലോ ഗോതമ്പും നൽകുന്നുണ്ട്. പിങ്ക് റേഷൻ കാർഡിലെ അംഗത്തിന് നൽകുന്നതുപോലെ മഞ്ഞ കാർഡുടമയ്ക്കും കാർഡിലെ അംഗമനുസരിച്ച് അരി നൽകാനാണ് ഭേദഗതി നിർദ്ദേശം. പിങ്ക് കാർഡിനും അരി സൌജന്യമാണ്. ഗോതമ്പിന് പകരം ആട്ടയാണ് ലഭിക്കുന്നതെങ്കിൽ കിലോഗ്രാമിന് 9 രൂപ പൊടിപ്പുകൂലി പിങ്കുകാർ നൽകണം. സിവിൽ സപ്ലൈസ് വകുപ്പാണ് പൊടിപ്പുകൂലി നിശ്ചയിച്ചിരിക്കുന്നത്. അടുത്ത വാർത്തയിലേക്ക് പോകുമ്പോൾ, സ്ത്രീകൾ ഭൂരിഭാഗവും പ്രിയദർശിനി ബസ്സുകളിലേക്ക് പോയി. ഇടുക്കി ജില്ലയിൽ നഷ്ടം നേരിടുന്ന സ്വകാര്യ ബസ്സുകൾ താൽക്കാലികമായി സർവീസ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നു. 250 ബസ്സുകളാണ് ജി ഫോം നൽകി ഓട്ടം നിർത്തുന്നത്. നിശ്ചിത കാലയളവിൽ വാഹനം റോഡിലിറക്കില്ലെന്ന് അധികൃതരെ മുൻകൂട്ടി അറിയിക്കുന്നതാണ് ജി ഫോം. KSRTC ഓർഡിനറി ബസ്സുകളിൽ June 15 മുതലാണ് പ്രിയദർശിനി സൗജന്യ യാത്ര തുടങ്ങിയത്. അന്നുമുതൽ 25 വരെ ജില്ലയിലെ 60% സ്വകാര്യ സർവീസുകളും നഷ്ടത്തിലാണെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി പറയുന്നു. 2,000 സ്വകാര്യ ബസ്സുകൾ വിവിധ റൂട്ടുകളിൽ സർവീസ് നടത്തുന്നുണ്ട്. ഇതിൽ 12.5% സർവീസുകൾക്ക് ജിഫോം നൽകാനാണ് നീക്കം. രോഗവിവരം ഡിജിറ്റലാക്കാനും സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ ശൃംഖലകൾ ഓൺലൈനാക്കാനും ലക്ഷ്യമിട്ട് തുടങ്ങിയ ഇ ഹെൽത്ത് പദ്ധതി 10 വർഷമായിട്ടും ലക്ഷ്യത്തിലെത്തിയില്ല. സംസ്ഥാനത്തെ 1,781 ആരോഗ്യ സ്ഥാപനങ്ങളിൽ 1,086 മാത്രമാണ് പദ്ധതി തുടങ്ങിയത്. 695 ഇനിയും തുടങ്ങാനായിട്ടില്ല. ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിലാണ് ഈ വിവരം. കമ്പ്യൂട്ടർവത്കരണം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് പണമില്ലാത്തതാണ് പ്രധാന പ്രശ്നം. പദ്ധതി തുടങ്ങിയ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഡോക്ടർ കൺസൾട്ടേഷൻ, ഫാർമസി, ലാബ് എന്നിവയടക്കം പൂർണ്ണതോതിൽ ഡിജിറ്റലായത് 723 മാത്രമാണ്. 365 റിസപ്ഷൻ സംവിധാനം മാത്രമാണ് കമ്പ്യൂട്ടർവത്കരിച്ചത്. അവിടങ്ങളിൽ ഓൺലൈനായി OP ടിക്കറ്റ് എടുക്കുന്ന സൌകര്യം മാത്രമാണുള്ളതും. സംസ്ഥാനത്ത് എത്ര അപൂർവ രോഗികളുണ്ട്, അവരുടെ രോഗത്തിന്റെ പേരെന്ത്? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതിരുന്ന സ്ഥിതി മാറുന്നു. ജൂലൈ 1 നിലവിൽ വരുന്ന കെയർ എന്ന പോർട്ടലിൽ രോഗികളുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതോടെ ഇത്തരത്തിലൊരു സംവിധാനം രാജ്യത്ത് ആദ്യത്തേതാകും. രോഗികളുടെ വിവരശേഖരണം, നിരീക്ഷണം, തുടർ പരിപാലനം എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജുകൾ, ജില്ലകളിലെ ഏർലി ഇന്റർവെൻഷൻ സെന്ററുകൾ, തെരഞ്ഞെടുത്ത സ്വകാര്യ ആശുപത്രികൾ എന്നിവയാണ് പോർട്ടൽ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ നടത്തുന്നതും. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മുഖ്യഘട്ടത്തിന്റെ അവസാന അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അർഹരായവർക്ക് തിങ്കളാഴ്ച രാവിലെ 11 മുതൽ വെള്ളിയാഴ്ച വൈകിട്ട് 5 വരെ സ്കൂളിൽ ചേരാം. 81,700 പേർക്കാണ് അലോട്ട്മെന്റ് ലഭിച്ചത്. രണ്ടാം അലോട്ട്മെന്റ് പ്രകാരം താൽക്കാലിക പ്രവേശനം നേടിയവരിൽ 58,042 പേർക്ക് ഉയർന്ന ഓപ്ഷൻ ലഭിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജന ഭവന പദ്ധതിയിലേക്കുള്ള അപേക്ഷകളിലെ പിഴവുകൾ തിരുത്താനും അനർഹരെ ഒഴിവാക്കാനും ഫാക്ട് ചെക്കിംഗിന് അവസരം. ഗുണഭോക്തൃ പട്ടിക അന്തിമമാക്കാൻ ഉടൻ പ്രത്യേക ഗ്രാമസഭ വിളിക്കാനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർദ്ദേശം നൽകി. ഇനി സ്പോർട്സ് ന്യൂസാണ്. സെറ്റ് പീസുകളിലൂടെ നേടിയ 3 ഗോളിൽ ജോർദാനെ മറികടന്ന് ലോകകപ്പ് ഫുട്ബോളിന്റെ അടുത്ത റൌണ്ടിന് തയ്യാറാണെന്ന് ലയണൽ മെസ്സിയും സംഘവും പ്രഖ്യാപിച്ചു. മെസ്സി തുടർച്ചയായ 7 മത്സരത്തിലും ഗോൾ കണ്ടെത്തിയതോടെ 3 മത്സരവും ആധികാരികമായി ജയിച്ച് ജെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് അർജന്റീന റൌണ്ട് ഓഫ് 32 മുന്നേറിയത്. അവിടെ കേപ് ബെർദയെ നേരിടും. തുടർച്ചയായി 7 ലോകകപ്പ് മത്സരങ്ങളിൽ ഗോൾ നേടുന്ന ആദ്യ താരമാണ് മെസ്സി. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ സംഘത്തെ വിറപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി കൊളംബിയ ലോകകപ്പ് ഫുട്ബോളിന്റെ നോക്കൌട്ട് റൌണ്ടിലെത്തി. പോർച്ചുഗലുമായി ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞാണ് കൊളംബിയ മുന്നേറിയത്. ഉസ്ബെക്കിസ്ഥാനെ കീഴടക്കിയ കോംഗോ മികച്ച 3 സ്ഥാനക്കാരായി ഗ്രൂപ്പിൽ നിന്ന് നോക്കൌട്ട് റൌണ്ട് ഉറപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ലയണൽ മെസ്സി തുടർച്ചയായി 7 മത്സരങ്ങളിൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയപ്പോൾ പ്രാഥമിക ഘട്ടത്തിലെ അവസാന മത്സരത്തിലും അർജന്റീനയ്ക്ക് അനായാസ ജയം. ഈ ലോകകപ്പിൽ മെസ്സിയുടെ 6 ആകെ 19 ഗോൾ. കളിയുടെ 2 പകുതിയിൽ പകരക്കാരനായി വന്ന മെസ്സി 80 മിനിറ്റിൽ സുന്ദരമായ ഫ്രീകിക്കിൽ നിന്ന് ജോർദാന്റെ വല കൊലുക്കി. ഇതോടുകൂടി ഇന്നത്തെ പത്രവിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പത്രവിശേഷങ്ങളുമായി കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഹായ്, ഗുഡ് മോർണിംഗ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്, കൂടെയുള്ളത് ദീപ. ഇന്ന് എന്താണ് രാവിലെ എല്ലാവരുടെയും പരിപാടി? കുറച്ച് സമയം നമുക്ക് മൊഴിമുത്തിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ജീവിതത്തിൽ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വാക്കുണ്ട്, എന്താണെന്നറിയോ? അത് തന്നെ, അവസരം. ചിലപ്പോൾ ഒരു ചെറിയ അവസരം പോലും ഒരു മനുഷ്യന്റെ ജീവിതം മാറ്റിമറിക്കും. എന്നാൽ എല്ലാ അവസരങ്ങളും എല്ലാവർക്കും ഒരുപോലെ ലഭിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. ചിലപ്പോൾ അർഹതയുള്ളവരുടെ മുന്നിൽ വാതിലുകൾ അടയും, ചിലപ്പോൾ അർഹതയില്ലാത്തവർ മുന്നിലേക്ക് വരികയും ചെയ്യും. അങ്ങനെ പലതരത്തിലാണ്. നമ്മൾ തന്നെ വിചാരിക്കല്ലേ, അവർക്ക് എങ്ങനെ അവസരം കിട്ടി, നമ്മളെക്കാൾ കഴിവ് കുറവായിരുന്നല്ലോ. നമ്മൾ പറയും അത് ഭാഗ്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം കിട്ടിയത്. ആ ഭാഗ്യത്തെയും നിർഭാഗ്യത്തെയും വെച്ച് നമ്മൾ തൽക്കാലം ആശ്വസിക്കുമല്ലേ. അപ്പൊ എന്തായാലും ഈ അവസരങ്ങൾ എന്ന് പറയുന്നത് കിട്ടുന്ന സമയം നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: ஏஜென்சிஸ் திருவல்லா, கிராம்ப்டன் பேஸ், கிர்லாஸ்கர், வி கார்ட் பம்ப் செட்டுகள், கிராம்ப்டன் ஃபேன்ஸ், சிண்டெக்ஸ் வாட்டர் டேங்க், கேலச்சந்திரா பிவிசி பைப்ஸ், மிகச்சின பிளம்பிங் மெட்டீரியல்ஸ் தொடங்கியவ ஹோல்சேலாயும் ரீட்டெயிலாயும் கழிஞ்ச 53 வருஷங்களாய் விதரணம் செய்து வருது திருவல்லையிலே மிகச்ச ஸ்தாபனம் ஜியோ ஏஜென்சிஸ். மிதமாய வில, மிகச்ச வில்பனானந்தர சேவனம். ஜியோ ஏஜென்சிஸ், காவேரி பில்டிங், தீபா டவர்னு சமீபம், திருவல்லா.
1: മോൾക്ക് സർജറി വേണമെന്ന ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: കൊച്ചി തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ജീവിതത്തില് അവസരങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നവരുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉയരുമല്ലേ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരം നഷ്ടപ്പെട്ടത് എന്റെ കഴിവില്ലായ്മ കൊണ്ടാണോ അതോ സാഹചര്യങ്ങൾ കൊണ്ടാണോ എന്നൊക്കെയുള്ള ചിന്ത ഓരോരുത്തരുടെയും മനസ്സിൽ വരും. ഒരു വിത്ത് അത് എത്ര മികച്ചതാണെങ്കിലും മണ്ണും വെള്ളവും വെളിച്ചവും ലഭിക്കാതെ അത് വളരുമോ? ഇല്ല. മനുഷ്യന്റെ കഴിവും അങ്ങനെ തന്നെയാണ്. കഴിവ് മാത്രം പോരാ ഒരാൾക്ക്, അത് തെളിയിക്കാനുള്ള അവസരവും വേണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കിട്ടുന്ന ഓരോ അവസരവും പാഴാക്കാതെ ഉപയോഗിക്കുക എന്നുള്ളത്. അതിനുശേഷം നമ്മൾ കുറെ കാലം കഴിഞ്ഞിട്ട് അയ്യോ ആ ഒരു സമയത്ത് നമ്മളത് ചെയ്യേണ്ടതായിരുന്നു, നമുക്ക് അങ്ങനൊരു അവസരം വന്നിട്ട് നമ്മളത് തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായ കാര്യങ്ങൾ കൃത്യമായ സ്ഥലത്ത് ഉപയോഗിക്കാനായിട്ട് ആദ്യം ശ്രമിക്കണം. അപ്പൊ ഇനി നമുക്ക് നല്ല പാട്ട് കേട്ടിട്ട് വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.
4: കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ,

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: അങ്ങനെ നമ്മൾ മൊഴിമുത്തിലേക്ക് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ചിലര് കരുതും മറ്റൊരാളെ പിന്നിലാക്കിയാൽ എനിക്ക് മുന്നിലെത്താമെന്ന്. പക്ഷേ യഥാർത്ഥ ജീവിതം അങ്ങനെ പ്രവർത്തിക്കില്ല എന്നുള്ളതാണ് ഒരു സത്യം. മറ്റൊരാളുടെ അവസരം ഇല്ലാതാക്കിയാൽ ശരിക്കും സ്വന്തം കഴിവ് തെളിയിക്കപ്പെടുകയല്ല, മറിച്ച് സ്വന്തം ഭയമാവും പുറത്തു വരുന്നത്. ഈ മത്സരം എന്നൊക്കെ പറയുന്നത് കഴിവുകൾ തമ്മിലാകണം, അല്ലാതെ അവസരങ്ങൾ പിടിച്ചു പറിക്കുന്നതാകരുത്. നമുക്ക് ചിലപ്പോൾ ഒരാൾക്ക് കിട്ടേണ്ട അവസരം മനഃപൂർവ്വമായിട്ട് നമ്മളിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ടാവും നമ്മളുടെ പിറകിലല്ലേ. എന്നിട്ട് ആ അവസരത്തിൽ അല്ലെങ്കിൽ അവർക്ക് ആ അവസരം ലഭിച്ചു എന്ന് കരുതി അതിനെ ആഘോഷിക്കുകയും ചെയ്യും. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരാളെ പിന്നിലാക്കിയാൽ എനിക്ക് മുന്നിലെത്താൻ സാധിക്കും എന്ന് വിചാരിക്കുന്നത് വെറും അല്ലെങ്കിൽ ശുദ്ധ മണ്ടത്തരാണ്. നമുക്കുള്ള അവസരം അതെപ്പോഴാണെങ്കിലും നമ്മളെ തേടി വരും, പക്ഷെ അത് മറ്റൊരാളെ ചവിട്ടിത്താഴ്ത്തിയിട്ടാവരുതെന്ന് മാത്രം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

ജീവിതത്തിൽ എല്ലാവർക്കും ഒരു അവസരം വരും. ചിലർ സ്വന്തം കഴിവുകൊണ്ട് അവസരം സ്വന്തമാക്കും, ചിലർ മറ്റൊരാളുടെ അവസരം തട്ടിയെടുത്ത് മുന്നിലെത്താൻ ശ്രമിക്കും. പക്ഷെ ഓർക്കുക, മറ്റൊരാളുടെ അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നേടിയ വിജയം ഒരിക്കലും പൂർണ്ണ വിജയമല്ല. കാരണം ഈ അവസരങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യർ തടഞ്ഞേക്കാം, പക്ഷെ അർഹത എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെ ആർക്കും തടയാനാവില്ല. അപ്പോൾ ഇന്ന് നഷ്ടപ്പെട്ട ഒരു അവസരം നാളെ ഒരു വലിയ വാതിൽ നമുക്ക് തുറന്നു തന്നേക്കാം. അതുകൊണ്ട് അതിനൊരു നഷ്ടബോധമൊന്നും തോന്നണ്ട. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വഴി മുടക്കാതെ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് നടക്കുക. ഒടുവിൽ വിജയിക്കുന്നത് എപ്പോഴും അവസരം തട്ടിയെടുത്തവനായിരിക്കില്ല, അവസരത്തിന് അർഹനായവൻ തന്നെയായിരിക്കും. എന്തായാലും നമുക്ക് മൊഴിമുത്തൽ ഇനി നല്ല പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ജീവിതത്തിൽ ചില അവസരങ്ങൾ നമ്മളെ വിട്ടുപോകും, ചിലത് നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവർ കാരണം നഷ്ടപ്പെടും. പക്ഷേ ഒരു കാര്യം മാത്രം മറക്കാതിരുന്നാൽ മതി, നമ്മുടെ അർഹത ഒരവസരത്തിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളത്. നിങ്ങളുടെ പരിശ്രമം തുടരുന്നിടത്തോളം കാലം പുതിയ വാതിലുകൾ തുറന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ വഴി മുടക്കാതെ സ്വന്തമായിട്ടുള്ള വഴി നമ്മൾ തന്നെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുക. കാരണം നിലനിൽക്കുന്ന വിജയം സത്യസന്ധമായി നേടിയ വിജയമായിരിക്കണം. അതായത് നമ്മൾ അവസരങ്ങൾ വരുമ്പോൾ അത് പങ്കുവെക്കുന്നവരാണ് എപ്പോഴും സമൂഹത്തെ വളർത്തുന്നത് എന്ന് കേട്ടിട്ടില്ലേ? അവസരം തട്ടിയെടുക്കുന്നവർ സ്വന്തം ഭയത്തെ മാത്രമായിരിക്കും വളർത്തുന്നത്. അപ്പൊ എന്തായാലും അവസരങ്ങൾ മാക്സിമം നമ്മൾ പ്രയോജനപ്പെടുത്തുക, മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമാവുന്ന രീതിയിൽ അത് പറഞ്ഞു കൊടുക്കുക. ഈ പറഞ്ഞതുപോലെ ഒരാളുടെ അവസരം ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ട് വേറൊരാൾക്ക് മുകളിലേക്ക് എത്താൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കുകയും വേണ്ട. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു വഴിയുണ്ട്. നമ്മുടേതായിട്ടുള്ള കഴിവ് വെച്ച് നമ്മളെ തന്നെ ഈ വെട്ടി വരുന്ന വഴി എന്ന് പറയുമല്ലോ. മറ്റുള്ളവർ വെട്ടി തെളിച്ചു വെച്ചിട്ടുള്ള വഴി കൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് കിട്ടുന്ന ഒരു അവസരമെന്നോ അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ളതെന്നോ ഒന്നും പറയാൻ പറ്റില്ല. നമ്മളായിട്ട് തന്നെ കണ്ടുപിടിക്കുമ്പോഴാണ് ആ കിട്ടിയ ഭാഗ്യം അല്ലെങ്കിൽ ആ കിട്ടിയ അവസരം കുറച്ചും കൂടി മൂല്യവത്താകുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വന്തം വഴി വെട്ടി നമ്മൾ നേരെ നയിക്കുക അല്ലെങ്കിൽ നമ്മൾ നേരെ നടക്കുക, അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മുഴുമുത്തിൽ നിന്ന് യാത്ര പറയുന്നു. കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
4: നാസി ഭരണകാലത്ത് മാർട്ടിൻ റീമോളർ എന്ന ഒരു ജർമ്മൻ പാതിരി, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ടില്ലാത്ത ഒരു ചുരുക്കമായിരിക്കും. അദ്ദേഹം പറഞ്ഞു, ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല. പിന്നീട് അവർ യഹൂദരെ തേടി വന്നു, അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു യഹൂദനായിരുന്നില്ല. പിന്നീട് അവർ എന്നെ തേടി വന്നു, അപ്പോൾ ഞാൻ ചുറ്റും നോക്കുമ്പോൾ എന്നെ രക്ഷിക്കാൻ ആരെയും കണ്ടില്ല. വളരെ ചിന്തോദ്ദീപകമായ വാക്കുകളാണിത്. എത്ര കണ്ട് ബലഹീനമാണെങ്കിലും അനീതിക്ക് നേരെ ശബ്ദമുയർത്തുന്നതാണ് വലിപ്പം. സംഘടിത ശക്തിക്കെതിരെ എരിയിച്ച പോലെ അമർന്നു തീർന്നാലും അത് അവസാനമല്ല, അത് ഉയർക്കും. നാസികളുടെ കിരാതത്വത്തിനെതിരെ ചെറു പ്രക്ഷോഭമായി തുടങ്ങിയത് വലിയ മാറ്റത്തിനിട നൽകിയെന്ന് ചരിത്രം സാക്ഷിക്കുന്നു. മൗനം അപകടമാണ്. തിന്മയ്ക്ക് കൂട്ടുനിൽക്കുന്നത് തിന്മയായ പ്രവൃത്തി തന്നെയാണ്. ജയിച്ചോ തോറ്റോ എന്നല്ല, ചരിത്രത്തിൽ നിന്റെ ഭാഗധേയം നീ നിർവഹിച്ചോ ഇല്ലയോ എന്നാണ് ചോദ്യം. നാം ഭയപ്പെട്ടാൽ നാം പരാജിതരായി. ഭയപ്പെടുത്തി നിശബ്ദരാക്കുക എന്ന കിരാത ശൈലിയാണ് എന്നും അധികാരികൾ പ്രയോഗിക്കുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളിത് നിരന്തരമായി കാണുന്നു. ഭയം നമ്മളെ കാർന്നു തിന്നുന്ന ഒരു കാര്യമാണ്. മഹാനായ സ്വർണനാവുകാരൻ എന്ന് പറയുന്ന ക്രിസോസ്റ്റം, ആ മഹാമനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ അനീതിക്കെതിരെ തൂലിക ചരിപ്പിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ആളുകൾ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു. അപ്പോൾ അതിലെ ഒരു ആലോചന സംഘത്തിലെ ഒരാൾ പറയുന്നു, ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മരിക്കുന്നത് ലാഭവും ജീവിക്കുന്നത് ക്രിസ്തുവുമാണ് എന്ന്. അപ്പം മരിക്കുന്നത് ലാഭമായിട്ട് ഉള്ള ഒരു മനുഷ്യനെ കൊന്നിട്ട് അതെങ്ങനെയാണ് ശിക്ഷയാവുക? എന്നാൽ മറ്റെന്തെങ്കിലും ചെയ്യാം എന്ന് തീരുമാനിച്ച് അവർ നാട് കടത്താൻ തീരുമാനിക്കുക. അപ്പോൾ ആലോചന സംഘത്തിലെ മറ്റൊരാൾ പറഞ്ഞു, അദ്ദേഹം എപ്പോഴും എഴുതുന്ന ഒരു കാര്യം, ഈ പ്രപഞ്ചവും അതിലുള്ള സർവ്വതും എൻ്റെ സ്വർഗസ്ഥ പിതാവിൻ്റെതാണ് എന്ന്. അപ്പം ചുരുക്കത്തിൽ എവിടേക്കാണ് അദ്ദേഹത്തെ നാടുകടത്താനായിട്ട് സാധിക്കുക? എല്ലാം തൻ്റെ സ്വർഗസ്ഥ പിതാവിൻ്റെ ഇരിപ്പിടമായതുകൊണ്ടും സീമയിലുള്ളതായതുകൊണ്ടും എവിടെയാണ് അദ്ദേഹം അന്യനാവുക, നാടുകടത്തപ്പെടുക? ചുരുക്കത്തിൽ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭയപ്പെടുന്നത് വളരെ അപകടകരമായ കാര്യമാണ്. നാം ഭയത്തെ അതിജീവിച്ചേ മതിയാവുകയുള്ളൂ. നമ്മുടെ മഹാത്മജി പറയുന്നത് നമുക്ക് കേൾക്കാം, ദേ മേ ടോർച്ചർ മൈ ബോഡി, ബ്രേക്ക് മൈ ബോൺസ്, ഈവൻ കിൽ മീ, then they will have my dead body but not my obedience. എന്റെ ശരീരത്തെ അവർക്ക് പീഡിപ്പിക്കാം, എന്റെ അസ്ഥികൾ ഒന്നൊന്നായി അവർക്ക് ഒടിക്കാം, വേണമെങ്കിൽ അവർക്ക് എന്നെ കൊല്ലാം. അവർക്കങ്ങനെ എൻ്റെ ശരീരത്തെ, എൻ്റെ ജീവനെ ഇല്ലാതാക്കാൻ കഴിയും. ഒരിക്കലും പക്ഷേ എൻ്റെ അനുസരണം അവർക്ക് ലഭിക്കില്ല എന്ന്. വളരെ മനോഹരമായ മഹാത്മജിയുടെ ഈ വചനങ്ങൾ നമ്മളെ ശക്തിപ്പെടുത്തണം. അതായത്, നിസാരമാണെങ്കിൽ പോലും, അനീതിയാണെങ്കിൽ അത് ശബ്ദിക്കേണ്ടതായ കാര്യം തന്നെയാണ്. നമ്മുടെ ഒരു ചെറു ശബ്ദമാണ് ഒരു വലിയ മാറ്റത്തിന് ശംഖുനാദം മുഴക്കുക. ആ മാറ്റത്തിന് നിദാനം കുറിക്കുവാൻ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ, നമ്മുടെ മനസാക്ഷി നമ്മളോട് പറയുമ്പോൾ, നമുക്ക് എന്ത് നഷ്ടം വരും എന്നുള്ളതല്ല, നമ്മളെ ആരെല്ലാം ഭയപ്പെടുത്തുന്നു എന്നുള്ളതല്ല, എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് ഭീതി നമ്മുടെ ചുറ്റും സൃഷ്ടിക്കാം എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ കഴിഞ്ഞാലും നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോയാലും ഒരു തലമുറ ഇവിടെ ജീവിക്കണം, നീതിയിലും സന്തോഷത്തിലും സമാധാനത്തിലും നന്മയിലും. അതിന് നമുക്ക് ഓരോരുത്തർക്കും ഒരു നിമിത്തമായിട്ട് തീരുവാൻ സാധിക്കുന്നത് എത്രയോ അനുഗ്രഹകരമാണ്. മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞ് അതിൻ്റെ ചുവട്ടിൽ വീണ് ആ മരത്തിന് ഊർജം ആകുന്നതുപോലെ നാം കൊഴിയുമ്പോൾ ഈ മണ്ണിനും നമ്മുടെ തലമുറയ്ക്കും നമ്മൾ അനുഗ്രഹമായിട്ട് തീരണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

0: സാർ, ഓർഡർ പ്ലീസ്.
1: വൺ കഫേ ലാറ്റെ.
0: ഓക്കെ സാർ.
1: നീ എന്താ പറഞ്ഞത്?
2: അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഒരു കഫേ.
1: അതെന്താ സംഭവം?
2: ചായയുടെ കൂടെ നല്ല ചൂടൻ ചർച്ചകളുമായി റേഡിയോ മാക് ഫാസ്റ്റ് 90.4.
1: എപ്പോ?
2: ശ്രദ്ധിച്ചു കേട്ടോണം. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മുതൽ 5 മണി വരെ.
1: അത് കൊള്ളാം. ചായയുടെ രുചിയും ചോദ്യങ്ങളുടെ മാധുര്യവും ഇനി ഒരുമിച്ച് പൊളിക്കും.
2: പിന്നല്ല.
3: റേഡിയോ കഫേ വിത്ത് യുവർ ഫേവറേറ്റ് ചാർജേഴ്സ്. ഡോണ്ട് മിസ് ഇറ്റ്.
4: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിംടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
5: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: സിൽക്സ് 1924 പുളിമൂട്ടിൽ സിൽക്സ്
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി
2: സീറോ ഡെലിവറി
3: യെസ് അവശ്യ സാധനങ്ങൾ പച്ചക്കറികൾ മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു
4: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി
4: ഫോൺ 7012586661
3: സീറോ ഡെലിവറി എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ
5: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ് തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത് ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ് ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു
6: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല

0: ಪ್ರಣಯ ಪುಷ್ಪಮೇ.
1: ಆಹಾ, ಎಂದ ಪಾಠ.
0: ಹೃದಯ
1: ಪ್ರಣಯ ನಾಯಕನು പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദവും പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവ?
2: എന്താ പാട്ട്? മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂള് വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡിയായിട്ടുണ്ട് കേട്ടോ.
3: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 10 o'clock. അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൌകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കൊച്ചി
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസ്. ഇന്നത്തെ കരിയർ കോമ്പസിൽ സംരംഭകത്വ വികസന പരിപാടികളും സ്റ്റാർട്ടപ്പുകളും. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മാക്ഫാസ്റ്റ് കോളേജ് MBA ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ എൽജ എൽദോ.
2: ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ യുവജനങ്ങൾക്കിടയിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആൻഡ് സ്റ്റാർട്ടപ്സ്, അതായത് സംരംഭകത്വ വികസന പരിപാടികളും സ്റ്റാർട്ടപ്പുകളും. ഇന്നത്തെ കാലത്ത് പല യുവാക്കളും ജോലി അന്വേഷിക്കുന്നവരായി മാത്രം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് സ്വന്തമായി ഒരു സംരംഭം ആരംഭിച്ച് മറ്റുള്ളവർക്ക് തൊഴിൽ നൽകാനാണ് ശ്രമിക്കുന്നത്. ഈ മാറ്റത്തിന് പിന്നിൽ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസിനും സ്റ്റാർട്ടപ്പിനും വലിയ പങ്കുണ്ട്. ആദ്യം തന്നെ സംരംഭത്വ വികസനം എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തിയെ സ്വന്തം ബിസിനസ് ആരംഭിക്കാനും വിജയകരമായി നടത്താനും പ്രാപ്തനാക്കുന്ന പരിശീലനവും മാർഗനിർദ്ദേശവും നൽകുന്ന പ്രക്രിയയാണ് സംരംഭക വികസനം. ഒരു ബിസിനസ് തുടങ്ങാൻ ഐഡിയ മാത്രം അല്ല, പ്ലാനിംഗ്, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ലീഡർഷിപ്പ്, റിസ്ക് മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളിലും അറിവ് ആവശ്യമാണ്. ഈ കഴിവുകളെല്ലാം ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് വഴി ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റും സ്റ്റാർട്ടപ്പും ഒരുപോലെയാണോ എന്ന് നോക്കാം. അല്ല, ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്നത് ഒരു വ്യക്തിയെ സംരംഭകനാക്കാനുള്ള ലേണിംഗ് പ്രോസസ് ആണ്. എന്നാൽ സ്റ്റാർട്ടപ്പ് എന്നത് പുതിയ ആശയത്തെ അടിസ്ഥാനമാക്കി ആരംഭിക്കുന്ന ഒരു ബിസിനസ് വെഞ്ചർ ആണ്. ഉദാഹരണത്തിന്, ഒരു വിദ്യാർത്ഥി ഓൺടർപ്രണർഷിപ്പ് ട്രെയിനിങ് നേടുന്നു എങ്കിൽ അത് ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ആണ്. അതിനുശേഷം ഒരു ഓൺലൈൻ ബിസിനസ് ആരംഭിക്കുന്നു എങ്കിൽ അത് സ്റ്റാർട്ടപ്പ് ആകുന്നു. ഇന്ന് ഇന്ത്യയിൽ സ്റ്റാർട്ടപ്സ് വളരെ വേഗത്തിൽ വളരുന്നുണ്ട്. ലോകത്തിലെ വലിയ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റംസ് ഒന്നാണ് ഇന്ത്യ. ഫ്ലിപ്കാർട്ട്, സൊമാറ്റോ, സ്വിഗ്ഗി തുടങ്ങിയ കമ്പനികളെല്ലാം ചെറിയ ആശയങ്ങളിൽ നിന്നാണ് ആരംഭിച്ചത്. ഇന്ന് ഇവ ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന വലിയ കമ്പനികളായി മാറിയിരിക്കുന്നു. ഒരു ബിസിനസ് തുടങ്ങാൻ ഫണ്ടിംഗ് വളരെ പ്രധാനമാണ്. അതിനായി ഇന്ത്യയിൽ സർക്കാർ നിരവധി പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം, മുദ്രാ ലോൺ സ്കീം, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ തുടങ്ങിയ പദ്ധതികൾ വഴി യുവ സംരംഭകർക്ക് ധനസഹായവും പരിശീലനവും ലഭിക്കുന്നു. പ്രത്യേകിച്ച് മുദ്രാ ലോൺ സ്കീം വഴി ചെറിയ ബിസിനസ്സുകൾക്ക് കൊളാട്രൽ ഇല്ലാതെ പോലും വായ്പ ലഭ്യമാകുന്നു. ഇനി ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ പ്രധാന രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, ബിസിനസ് രജിസ്ട്രേഷൻ, GST രജിസ്ട്രേഷൻ, ട്രേഡ് ലൈസൻസ്, പ്രോജക്ട് റിപ്പോർട്ട് എന്നിവ സാധാരണ ആവശ്യമായ രേഖകളാണ്. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ചില പ്രധാന ഘട്ടങ്ങളുമുണ്ട്. ആദ്യം നല്ലൊരു ബിസിനസ് ഐഡിയ കണ്ടെത്തണം. തുടർന്ന് മാർക്കറ്റ് റിസർച്ച് നടത്തണം. ശേഷം ബിസിനസ് പ്ലാൻ തയ്യാറാക്കി ഫണ്ടിംഗ് കണ്ടെത്തണം. അതിനുശേഷം ബിസിനസ് രജിസ്ട്രേഷൻ നടത്തി പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് മാർക്കറ്റിലേക്ക് എത്തിക്കാം. സ്റ്റാർട്ടപ്പുകൾ പലതരത്തിലുണ്ടല്ലോ, അവ ഏതെല്ലാം എന്ന് നോക്കാം. സ്മോൾ ബിസിനസ് സ്റ്റാർട്ടപ്സ്, ടെക്നോളജി സ്റ്റാർട്ടപ്സ്, സോഷ്യൽ സ്റ്റാർട്ടപ്സ്, ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ടപ്സ് എന്നിവ അതിൽ പ്രധാനപ്പെട്ടവയാണ്. ഇന്നത്തെ യുവജനങ്ങൾക്ക് സ്റ്റാർട്ടപ്സ് വലിയ അവസരങ്ങളാണ് നൽകുന്നത്. ടെക്നോളജിയും ഇന്നോവേഷനും ഉപയോഗിച്ച് ചെറിയ ആശയങ്ങളെ പോലും വലിയ വിജയങ്ങളാക്കി മാറ്റാൻ ഇന്ന് സാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇവിടെ മാക്ഫസ് കോളേജിൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തന്നെ സംരംഭങ്ങൾ തുടങ്ങാനുള്ള മികച്ച സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് കേരള ഫോർ യൂത്ത് സ്കൈ എന്ന പദ്ധതിയുടെ ഭാഗമായി കോളേജ് ക്യാമ്പസിനുള്ളിൽ തന്നെ വർക്ക് ചെയ്യുന്നതിനുള്ള ഓഫീസ് ക്യൂബിക്കിൾസ്, മികച്ച ഇന്റർനെറ്റ് കണക്ഷൻ, പവർ ബാക്കപ്പ് തുടങ്ങിയ എല്ലാ ഫെസിലിറ്റീസും കോളേജ് നൽകുന്നുണ്ട്. അതോടൊപ്പം സ്റ്റാർട്ടപ്പ് ആരംഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോളേജിന്റെ ഭാഗത്തു നിന്നും മികച്ച പിന്തുണയും ലഭിക്കുന്നു. MBA, MCA, MSc ഫുഡ് സയൻസ് തുടങ്ങിയ വിവിധ കോഴ്സുകളിലെ കുട്ടികൾ ഈ കോളേജ് ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തി സ്വന്തമായി സ്റ്റാർട്ടപ്പുകളും ഓഫീസുകളും ആരംഭിച്ച് പ്രവർത്തിച്ചു വരുന്നു. അങ്ങനെ അവർ പഠനത്തോടൊപ്പം തന്നെ സ്വന്തം ബിസിനസ് വളർത്താനുള്ള അവസരങ്ങളും നേടുന്നു. നിരവധി വിദ്യാർത്ഥികൾ ഇന്ന് സ്വന്തമായി ബിസിനസ് നടത്തി വിജയകരമായ സംരംഭമായി മാറിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇന്നത്തെ കോളേജുകൾ വിദ്യാർത്ഥികളുടെ ഭാവി രൂപപ്പെടുത്തുന്ന മികച്ച വേദികളായി മാറിക്കൊണ്ടിരിക്കുന്നു. അവസരങ്ങൾ കാത്തിരിക്കാതെ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന യുവജനങ്ങളെയാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ശക്തി. പഠനത്തോടൊപ്പം സ്വപ്നങ്ങൾക്കും ചിറകുകൾ നൽകുമ്പോഴാണ് യഥാർത്ഥ വിജയത്തിലേക്ക് നാം എത്തുന്നത്.
0: ശ്രോതാക്കൾ ഇത്രയും നേരം കരിയർ കോമ്പസിൽ കേട്ടത് സംരംഭകത്വ വികസന പരിപാടികളും സ്റ്റാർട്ടപ്പുകളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. സംസാരിച്ചത് മാക്ഫാസ്റ്റ് കോളേജ് MBA ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ എൽജയൽദോ. വീണ്ടും കരിയർ കോമ്പസിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് കേൾക്കാം. കേട്ടോണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: സീറോ ഡെലിവറി.
1: സീറോ ഡെലിവറി,
2: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, സീറോ ഡെലിവറി.
1: സീറോ ഡെലിവറി,
2: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

കഥകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൺ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767722. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 11 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ஏஜென்சிஸ் திருவண்ணா, கிராம்ப்டன் பேஸ், கிர்லாஸ்கர், வி கார்ட் பம்ப் செட்டுகள், கிராம்ப்டன் ஃபேன்ஸ், சிண்டெக்ஸ் வாட்டர் டேங்க், கேலச்சந்திரா பிவிசி பைப், மிகச்சீன பிளம்பிங் மெட்டீரியல்ஸ் தொடங்கியவ ஹோல்சேலாயும் ரீட்டெயிலாயும் கழிஞ்ச 53 வருஷங்களாய் விதரணம் செய்து வருது. திருவள்ளையிலே மிகச்ச ஸ்தாபனம் ஜியோ ஏஜென்சிஸ். மிதமாய வில, மிகச்ச வில்பனானந்தர சேவனம். ஜியோ ஏஜென்சிஸ், காவேரி பில்டிங், தீபா டவர்னு சமீபம், திருவள்ளா.
1: மாற்றி புதியது சொந்தமாக்கான் இதா ஒரு சுவர்ண அவசரம். திருவல்லையிலே பிரஸ்டீஜ் எக்ஸ்க்ளூசிவ் ஷோரூமில் மெகா எக்ஸ்சேஞ்ச் ஆஃபர் நடந்துகொண்டிருக்கிறது. நீங்களோட பழைய பாத்திரங்களோ வீட்டுபகரணங்களோ கொண்டுவரும். புதிய குக்கர், நோன் ஸ்டிக் பாத்திரங்கள், மிக்சி, சிம்மினி, ஸ்டவ் என்ன 60% வரை விலக்குறவில் சொந்தமாக்கும். ஈ ஆஃபர் ஜூன் 30 வரை மாத்திரம். 25 வருஷத்தை சேவன பாரம்பரியவும் விசுவாசியதையும் காத்து சூட்சிக்கிற பிரஸ்டீஜ் எக்ஸ்க்ளூசிவ் ஷோரூம் மிகச்ச ஓஃபர்களுமாய் நீங்களை ஸ்வாகதம் செய்யும். இன்னு தான் சந்திக்கு பிரஸ்டீஜ் எக்ஸ்க்ளூசிவ் ஷோரூம், கோடியாட்டு பில்டிங், பிரைவேட் பஸ் ஸ்டாண்டின் எதிர்வசம், டி கே ரோட், திருவல்லா. கூடுதல் விவரங்களுக்கு 8089782773. பிரஸ்டீஜ் எக்ஸ்க்ளூசிவ் ஷோரூம், திருவல்லா.
0: ஆரோக்கிய பரிசரணத்தின் 65 வருஷங்கൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 ലൂടെ

0: மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாயி.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
3: വെരിക്കോസ് വെയിന് എന്തൊക്കെയാ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
4: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: 90 മിനിറ്റുകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ് 12 o'clock.

0: ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: കൊച്ചി തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
1: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: നോട്ടീസ് നൽകിയത്. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുകയാണെന്നും പദ്ധതി തുടരുന്നതിലുള്ള വിയോജിപ്പ് സർക്കാർ വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു തയ്യാറെടുപ്പും കൂടാതെ നടപ്പാക്കിയ പദ്ധതിയാണിതെന്നും പദ്ധതി വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടി നൽകി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം സഭാ നടപടികളിൽ സഹകരിച്ചു. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കി പ്ലസ് വൺ സീറ്റിന്റെ ആവശ്യകത പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ പ്ലസ് വൺ സീറ്റുകളുടെ അപര്യാപ്തതയുണ്ടെന്നും അധിക ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിഗണനയിലാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
1: മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ സീറ്റുകളുടെ അപര്യാപ്തത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രസ്തുത ജില്ലകളിൽ ഈ അധ്യയന വർഷം തന്നെ ആവശ്യത്തിന് അധിക ബാച്ചുകൾ അനുവദിക്കുന്ന വിഷയം സർക്കാരിന്റെ പരിഗണനയിലാണ്. മുഖ്യ അലോട്ട്മെന്റിന് ശേഷവും സേ പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അപേക്ഷ സ്വീകരിച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ നടത്തിയാണ് ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകളിലേക്ക് പ്രവേശന നടപടികൾ പൂർത്തീകരിക്കുന്നത്. തുടർന്നും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന പക്ഷം സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നതിനുള്ള ക്രമീകരണവും ഒരുക്കിയിട്ടുണ്ട്.
0: ഭൂനിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുമെന്നും ഇതിനായി കമ്മീഷനെ നിയോഗിക്കുമെന്നും റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഭൂമി തരമാറ്റത്തിനുള്ള 25,000 അപേക്ഷകൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ജില്ലാതലത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കും. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 839 വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 165 പൊതുമരാമത്ത് കരാർ പ്രവൃത്തികളിൽ 40 മന്ദഗതിയിലാണെന്ന് മന്ത്രി പി കെ ബഷീർ. പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയെന്നും ഗുണനിലവാരം സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ തദ്ദേശീയരായ ആളുകൾക്ക് തൊഴിലവസരം ലഭിക്കുന്നില്ലെന്ന പരാതിയും അന്വേഷിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സെൻസസ് 2077 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ നൽകേണ്ടത്. July 1 എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം നടത്തും. രാജ്യത്തിന്റെ മികച്ച ഭാവിക്കായി എല്ലാവരും സെൻസസ് പ്രക്രിയയുടെ ഭാഗമാകണമെന്ന് നടൻ മമ്മൂട്ടി അഭ്യർത്ഥിച്ചു.
2: July 1 സെൻസസ് ഓഫീസർമാർ നിങ്ങളുടെ വീട്ടിലെത്തും. അവർ ചോദിക്കുന്ന വിവരങ്ങൾ ഇന്നയ്ക്ക് വേണ്ടിയും നാളേക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ഉള്ളതാണ്. മികച്ച റോഡുകൾക്കും വിദ്യാഭ്യാസത്തിനും ആരോഗ്യ

0: സേവനങ്ങൾക്കും വികസന പദ്ധതികൾക്കും അടിത്തറയാകുന്ന വിവരങ്ങളാണ്. നിങ്ങളുടെ വീടുകളിൽ എത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥന്മാരെ സ്നേഹത്തോടെ സ്വീകരിക്കുക. അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി വരുന്നത്. നാടിന്റെ ഭാവിക്ക് വേണ്ടി എല്ലാവരും ഈ ജനസംഖ്യ സെൻസസിന്റെ ഭാഗമാകുക.
1: മത്സ്യത്തൊഴിലാളികൾക്കുള്ള സൌജന്യ റേഷൻ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പി എ മുഹമ്മദ് റിയാസ് എംഎൽഎ ഫിഷറീസ് മന്ത്രിക്ക് നിവേദനം നൽകി. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന സൌജന്യ റേഷനും പഞ്ഞമാസ ധനസഹായവും അടിയന്തരമായി അനുവദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ദേശീയ പൾസ് പോളിയോ ദിനമായി ഇന്നലെ രാജ്യത്തുടനീളം പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംഘടിപ്പിച്ചു. ബൂത്തുകളിൽ ഇന്നലെ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് ഇന്നും നാളെയുമായി ആരോഗ്യ പ്രവർത്തകരും വളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. തിരുവനന്തപുരം നഗരസഭയിൽ ഭരണ സ്തംഭനമെന്നാരോപിച്ച് യു ഡി എഫ് പ്രതിഷേധ മാർച്ച് നടത്തി. എൻ ശക്തൻ എം എൽ എ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കെ പി സി സി ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ കെ എസ് ശബരിനാഥൻ, കോൺഗ്രസ് നേതാവ് വി എസ് ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2:00 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. രണ്ടാം പകുതിയിലെ ഇഞ്ചുറി ടൈമിൽ സ്റ്റീഫൻ യുസ്റ്റാക്കിയോ നേടിയ ഗോളാണ് കാനഡയ്ക്ക് ചരിത്ര വിജയം സമ്മാനിച്ചത്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് വീശുന്നതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതേസമയം പാലക്കാട് ജില്ലയിലെ മഴ കുറവ് കള്ള് ഉൽപാദനത്തെ ബാധിച്ചതായി ചെത്തുതൊഴിലാളികൾ. സംസ്ഥാനത്തെ പ്രധാന കള്ള് ഉൽപാദന മേഖലയായ ചിറ്റൂരിലാണ് കള്ള് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ദിവസേന 45 ലിറ്റർ വരെ കള്ള് അളന്നെടുത്ത് നിലവിൽ അതിന്റെ പകുതി പോലും ലഭിക്കാത്ത സ്ഥിതിയാണെന്നാണ് തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ജില്ലയിൽ മഴ കുറഞ്ഞതോടെ ജലസേചനവും മഴക്കാല പരിചരണവും പ്രതിസന്ധിയിലായതാണ് കാരണമെന്നാണ് ചെത്തു തൊഴിലാളികൾ പറയുന്നത്. കള്ള് ഉൽപാദിപ്പിക്കുന്ന തെങ്ങിൻ തോപ്പുകളുള്ള ചിറ്റൂർ മേഖലയിൽ 80% മഴക്കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്.
1: മുല്ലപ്പെരിയാർ വിഷയത്തിൽ പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അന്തർ സംസ്ഥാന ചർച്ച മൂന്നാറിൽ നടന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നതെന്ന് ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. വള്ളംകളി പ്രേമികൾ കാത്തിരുന്ന ചമ്പക്കുളം മൂലം ജലോത്സവം ഇന്ന്. സംസ്ഥാനത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ആദ്യത്തെ മത്സര വള്ളംകളിയാണ് ആലപ്പുഴയിലെ പമ്പയാറ്റിൽ നടക്കുന്ന ചമ്പക്കുളം മൂലം ജലോത്സവം. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: പമ്പയാറിന്റെ ഇരുകരകളിലും 10,000 വള്ളംകളി കാണാൻ തടിച്ചുകൂടിയിട്ടുള്ളത്. ചെറുവള്ളങ്ങളിലും ശിക്കാരി വള്ളങ്ങളിലും മോട്ടോർ ബോട്ടുകളിലും ഹൗസ് ബോട്ടുകളിലുമൊക്കെ വള്ളംകളി പ്രേമികൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. 7 ജലരാജാക്കന്മാർ ഉൾപ്പെടെ 14 കളിവള്ളങ്ങളാണ് ഇക്കൊല്ലത്തെ മേളയിൽ മാറ്റുരയ്ക്കാൻ എത്തുന്നത്. ഉച്ചയ്ക്കുശേഷം 2:00 കളക്ടർ പതാക ഉയർത്തുന്നതോടെ മത്സര വള്ളംകളി ആരംഭിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനം മന്ത്രി പി സി വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. രജി ചെറിയാൻ എംഎൽഎ അധ്യക്ഷത വഹിക്കും.
1: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 48 പോയിന്റ് ഉയർന്ന് 77,123, നിഫ്റ്റി 19 പോയിന്റ് നേട്ടത്തിൽ 24,075 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 680 കുറഞ്ഞ് 104,880 ഗ്രാമിന് 13,110 ഇന്നത്തെ വില. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ പൈതൽ മലയിൽ ഇന്നു മുതൽ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കും. കാലാവസ്ഥയ്ക്കനുസരിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അറിയിപ്പിൽ പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നിർവഹിക്കും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കി 1 സീറ്റിന്റെ ആവശ്യകത പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സെൻസസിന്റെ ഭാഗമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് വ്യാപക മഴ. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ഏഷ്യൻ കരുത്തരായ ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പശ്ചിമബംഗാളിലും സിക്കിമിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ധീരതാ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ഈ വർഷത്തെ 2ാമത് പ്രതിരോധ നിക്ഷേപ ചടങ്ങിലാണ് പുരസ്കാര വിതരണം. പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ കൈമാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. 3 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം സെയ്ഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെയും ശ്രീ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതിയും ശ്രീ നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. യുകെ സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീസ് സന്ദർശിക്കും. ദി ഏഥൻസ് സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൈസേഷൻ, പ്രതിരോധം, ഭക്ഷ്യ കാർഷിക മേഖലകൾ എന്നിവയിൽ പുതിയ സഹകരണ സാധ്യതകൾ കണ്ടെത്തുന്നതിനും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമായി വ്യവസായ പ്രമുഖരുമായി ഇന്ത്യൻ പ്രതിനിധി സംഘം ചർച്ച നടത്തും. 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനുള്ള സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമത്തിന് ഇന്ന് തുടക്കമാകും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16ാമത് സമ്മേളനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഉദ്ഘാടനം നിർവഹിക്കും. ദുർബലരായ കുട്ടികളുടെ ആരോഗ്യ നിരീക്ഷണ സംവിധാനം, പ്രസവാനന്തരം അമ്മയുടെ മാനസികാരോഗ്യ പരിശോധന, ശിശുക്കളുടെ ആദ്യകാല വളർച്ച എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര

0: പ്രമേയ നോട്ടീസ്. എന്നാൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
1: സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. സ്ത്രീ സുരക്ഷാ പദ്ധതി മാതൃകാപരമായ ചുവടുവയ്പ്പാണെന്ന് AC മൊയ്തീൻ പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മുൻ സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയെന്നും ഒരു തയ്യാറെടുപ്പും കൂടാതെയാണ് ഇത് നടപ്പാക്കിയതെന്നും മുഖ്യമന്ത്രി VD സതീശൻ മറുപടിയായി പറഞ്ഞു. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം മറ്റ് സഭാ നടപടികളിൽ സഹകരിച്ചു.
0: മുല്ലപ്പെരിയാർ വിഷയത്തിൽ പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അന്തർ സംസ്ഥാന ചർച്ച മൂന്നാറിൽ നടന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നതെന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായ വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അയോധ്യ ക്ഷേത്രത്തിൽ സ്വീകരിച്ച സംഭാവനകളിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. കോടതി നിരീക്ഷണത്തിൽ അന്വേഷണവും ഫോറൻസിക് ഓഡിറ്റും നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചത്. ഹർജിയിൽ അടിയന്തര ഹിയറിംഗിന് കോടതി വിസമ്മതിച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ചിലയിടങ്ങളിൽ ഇന്നും ശക്തമായ മഴ തുടരുന്നു. തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പശ്ചിമ ബംഗാളിലും സിക്കിമിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. രണ്ടാം പകുതിയിലെ ഇഞ്ചുറി ടൈമിൽ സ്റ്റീഫൻ യുസ്റ്റാക്കിയോ നേടിയ ഗോളാണ് കാനഡയ്ക്ക് ചരിത്ര വിജയം സമ്മാനിച്ചത്. FIH പ്രോ ലീഗ് ഹോക്കിയിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യയ്ക്ക് ആവേശകരമായ വിജയം. ലണ്ടനിൽ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-3 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. 4th വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. പ്രാദേശിക സ്വപ്നങ്ങൾ, ആഗോള ലക്ഷ്യങ്ങൾ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഒരു റിപ്പോർട്ട്.
3: വഡോദരയിലെ GSSC സർവകലാശാലയിൽ നടക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, മനോഹർലാൽ ഖട്ടർ, മൻസുഖ് മണ്ഡവ്യ എന്നിവർ പങ്കെടുക്കും. ജപ്പാൻ, സിംഗപ്പൂർ, UAE, യുക്രൈൻ, റുവാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 150-ലേറെ പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. മധ്യ ഗുജറാത്തിന്റെ വ്യാവസായിക വികസനമാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. സെമി കണ്ടക്ടർ, ഹരിത ഹൈഡ്രജൻ, ക്വാണ്ടം സാങ്കേതികവിദ്യ, കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ പ്രയോഗം, എയ്റോസ്പേസ്, പ്രതിരോധം തുടങ്ങി ഭാവിയിൽ സാധ്യതയുള്ള മേഖലകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 2 ദിവസത്തെ രാഷ്ട്രീയ ഗ്രാമീൺ വികാസ് സമ്മേളനം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഗ്രാമവികസന മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ഈ വർഷത്തെ അമർനാഥ് യാത്ര ജൂലൈ 3 ആരംഭിക്കും. തീർത്ഥാടനത്തിന്റെ സുഗമമായ നടത്തിപ്പിനും സുരക്ഷാ ക്രമീകരണങ്ങൾ തയ്യാറെടുപ്പ് എന്നിവ വിലയിരുത്തുന്നതിനുമായി ഡ്രൈ ട്രയൽ റൺ ഇന്ന് നടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 48 പോയിന്റ് ഉയർന്ന് 77,123, നിഫ്റ്റി 19 പോയിന്റ് നേട്ടത്തിൽ 24,075 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 1,04,880 രൂപയും ഗ്രാമിന് 13,110 രൂപയുമാണ് ഇന്നത്തെ വില. മധ്യപ്രദേശിൽ രണ്ട് വൻകിട സൌരോർജ്ജ പാർക്കുകൾ കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. നീമച്ചിലെ 500 മെഗാവാട്ട് പാർക്കും ഷാജാപൂരിലെ 450 മെഗാവാട്ട് പാർക്കുമാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുക. ഭോപ്പാലിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള സൌരോർജ്ജ സംഭരണ പദ്ധതിയുടെ കരാറും ഒപ്പുവയ്ക്കും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമുസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈനിക നടപടികൾ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഹോർമുസിന്റെ വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. മൂന്ന് ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പശ്ചിമബംഗാളിലും സിക്കിമിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
4: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
5: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെൻ
6: 1 o'clock.
7: ജിയോ ഏജൻസി തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
3: ഹായ്, ഹലോ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടില് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതായത് പ്രതിരോധ ശക്തിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുക്കളയിൽ തന്നെ നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സാധാരണ വിഭവമാണ്. നമുക്കറിയാം, എന്തെങ്കിലുമൊക്കെ ക്ലൈമറ്റ് ചേഞ്ച് ആവുമ്പോഴാണ് ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലെ. ജലദോഷം, തൊണ്ടവേദന, മൂക്കടപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ പൂർവികരൊക്കെ ആശ്രയിച്ചിരുന്ന ഏറ്റവും മികച്ച വീട്ടുവൈദ്യങ്ങളിൽ ഒന്ന് എന്താണെന്നറിയോ? മുളകരസം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ദക്ഷിണേന്ത്യൻ വിഭവം ഒരു കറിയോ സൂപ്പോ മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് ചൂടും പ്രതിരോധ ശേഷിയും നൽകുന്ന ആരോഗ്യ പാനീയം കൂടിയാണ്. അതായത് കുരുമുളകിന്റെ ശക്തമായിട്ടുള്ള ഔഷധ ഗുണങ്ങളാണ് മുളക് രസത്തിന്റെ ഏറ്റവും പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന പൈപ്പറിൻ എന്ന ഘടകം ശരീരത്തിലെ മെറ്റബോളിസം മെച്ചപ്പെടുത്തും, പ്രതിരോധ ശേഷി കൂട്ടും. അപ്പൊ മഴക്കാലത്തൊക്കെ സാധാരണയായിട്ട് അനുഭവപ്പെടുന്ന മൂക്കടപ്പ്, അതുപോലെ തൊണ്ടയിലൊക്കെ അസ്വസ്ഥത ഉണ്ടാവുമല്ലോ, ചുമ, ഇതിനൊക്കെ ആശ്വാസം നൽകാനായിട്ട് ഈ കുരുമുളക് ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ ജീരകം ദഹന പ്രക്രിയ സുഗമമാക്കും. ഗ്യാസ് ട്രബിൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് നല്ലതാണ്. വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. നമ്മുടെ ആന്റി ബാക്ടീരിയൽ, ആന്റി വൈറൽ ഗുണങ്ങൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് വെളുത്തുള്ളിയിൽ. അപ്പൊ അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് മുളക് രസം. ആ മുളക് രസം വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ ഇന്ന് രുചിക്കൂട്ടില്. ഇതിന് വേണ്ടിയിട്ട് 1 teaspoon കുരുമുളകും 1 teaspoon ജീരകവും 5 to 6 അല്ലി വരെ വെളുത്തുള്ളി, ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ പുളി, 1 തക്കാളി, മഞ്ഞൾപ്പൊടി 1/2 teaspoon, 1 നുള്ളുകായം, 1/2 teaspoon കടുക്, 1 വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യത്തിന് കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം 3 to 4 cup വരെ. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുത്തു വെക്കണം. അപ്പൊ ഒന്നും കൂടി പറഞ്ഞുതരാം. കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, പുളി, തക്കാളി, മഞ്ഞൾപ്പൊടി, കായം, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, മല്ലിയില, ഉപ്പ്, വെള്ളം. ആദ്യം നമ്മൾ കുരുമുളകും ജീരകവും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. അതിന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള എസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചെടുക്കണമല്ലോ. ഇനി പുളി വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് അതിലേക്ക് ഈ മിശ്രിതവും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തക്കാളി ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഏകദേശം 10 to 15 minutes വരെ തിളപ്പിച്ച ശേഷം തീ ഒന്ന് കുറച്ച് വെക്കാം. ഇനി വേറൊരു പാനില് എണ്ണയോ നെയ്യോ ചൂടാക്കി കടുക് ഒട്ടിക്കണം. എന്നിട്ട് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കായവും ചേർത്തിട്ട് ഒന്ന് താളിച്ചെടുക്കാം. ഈ താളിച്ചത് രസത്തിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് 1 minute കൂടി ചൂടാക്കുക. ലാസ്റ്റ് മല്ലിയില വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മഴക്കാലത്ത് മുളക് രസം കഴിക്കുന്നതിന്റെ ഗുണങ്ങൾ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂക്കടപ്പ് കുറയ്ക്കാനും, അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ജീരകവും വെളുത്തുള്ളിയും ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നം കുറയ്ക്കാനായിട്ട് നല്ലതാണ്. പിന്നെ നമുക്ക് പ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് നല്ലതാണ്. അപ്പം അങ്ങനെ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു സമയത്താണ് രസം ഒക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതും, പിന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഈ ജീരകത്തിന്റെയും രസത്തിന്റെ കുരുമുളകിന്റെ ഒക്കെ ഒരു സുഗന്ധം ഉണ്ടല്ലോ, അത് വിശപ്പ് കൂട്ടാനും ഭക്ഷണം കൂടുതൽ ആസ്വദിച്ച് കഴിക്കാനും ഒക്കെ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും മഴക്കാലത്ത് ഒരു രസം വെക്കണം എന്നുണ്ടെങ്കിൽ, മഴക്കാലത്ത് മാത്രമല്ല കേട്ടോ, എപ്പം വേണമെന്നുണ്ടെങ്കിലും വെക്കാം. നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ പനിയൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഒരു രസം വെച്ച് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ എന്തായാലും ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി. Everyone cook and eat happily.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: നല്ല നീളമുള്ള മുടി വേണമെന്ന് ആഗ്രഹിക്കാത്തതായി ആരും ഉണ്ടാവില്ലല്ലേ. അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോ വെൽക്കം ടു ശമയം വിത്ത് മീ ആർജി അപർണ. നമ്മൾ സാധാരണ മുടി വളരാനായിട്ട് കൂടുതലും ഉപയോഗിക്കുന്നത് എണ്ണക്കൂട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെയർ പാക്കുകളോ ഒക്കെ ആയിരിക്കും. എന്നാൽ ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ഹെയർ ടോണറാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നമ്മുടെ അടുക്കളയിലുള്ള ചെറിയ ചെറിയ ഐറ്റംസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ടോണർ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നു എന്നതുകൊണ്ട് ഇത് ഗുണത്തിൽ യാതൊരുവിധ പിന്നോക്കം കാണിക്കുന്ന ഒന്നല്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കേണ്ടതെന്നും ഈ ഒരു ടോണർ തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നും നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ വേണ്ടത് കരിഞ്ജീരകമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ സാധാരണ കണ്ടുവരുന്ന ഒന്നാണ് കരിഞ്ജീരകം. ഇനിയിപ്പോൾ വീടുകളിൽ ഇല്ലെങ്കിൽ അങ്ങാടി കടയിലൊക്കെ വളരെ തുച്ഛമായ വിലയിൽ കരിഞ്ജീരകം മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പൊ കരിഞ്ജീരകമാണ് പ്രധാനമായിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്. നമുക്കറിയാം ഉലുവ നമ്മുടെ മുടിയുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് മികച്ച ഒരു ഉപാധിയാണ് കേട്ടോ. അപ്പോ കരിഞ്ജീരകവും ഉലുവയും തുല്യ അളവിൽ എടുത്ത് ആദ്യം മാറ്റി വെക്കുക. ശേഷം നമുക്ക് വേണ്ടത് പച്ചരിയാണ് കേട്ടോ. പച്ചരിയും ഇതേ അളവിൽ തന്നെ എടുക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് പൊടിക്കുക. ഇതിലേക്ക് കറിവേപ്പിലയുടെ ഇലകളില്ലേ അതും ഉണക്കി പൊടിച്ച് ചേർക്കണം കേട്ടോ. ഉണക്കി പൊടിക്കുക എന്ന് പറയുമ്പോൾ തണലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് ചേർക്കുകയാണ് വേണ്ടത്. അപ്പോ ഇത്ര ഐറ്റംസ് നന്നായിട്ട് പൊടിച്ച് ഒരു ഡപ്പയിലിട്ട് മാറ്റി വെക്കുക. ഇനി ആവശ്യമുള്ള സമയത്ത് വെള്ളം ചെറുതായിട്ട് ചൂടാക്കി ഇതിലേക്ക് ഈ പൗഡർ ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഒരു ടേബിൾ സ്പൂൺ പൗഡർ ഇട്ടാൽ മതിയാകും ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക്. ശേഷം ഈ വെള്ളം തണുത്ത് കഴിയുമ്പോൾ ഊറ്റി ഒരു ചെറിയ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുടിക്ക് കരുത്ത് കൂടുവാനും അതുപോലെ തന്നെ നല്ല ഉള്ളോടെ വളരുവാനും സഹായിക്കുന്നതാണ്. അപ്പോൾ ഇനി എണ്ണയൊക്കെ ഉപയോഗിക്കാനായിട്ട് മടിയുള്ളവരാണെങ്കിൽ, ഒരുപാട് നേരം ഹെയർ പാക്കുകളൊക്കെ തലയിൽ വെക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, അലർജി കാര്യങ്ങളുള്ളവർക്കൊക്കെ സാധാരണ ഇങ്ങനെ ഹെയർ പാക്കുകൾ തലയിൽ ഒരുപാട് സമയം വെക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ എളുപ്പം പരീക്ഷിക്കാവുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു ഹെയർ ടോണർ. പിന്നെ ഈ ഒരു ടോണർ നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ലഭിക്കുകയുള്ളു കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് മുടി നല്ല നീളത്തിൽ വളരാൻ സഹായിക്കുന്ന ഒരു ഹെയർ ടോണറാണ് ഞാൻ ഇന്ന് ചമയത്തിലൂടെ പരിചയപ്പെടുത്തിയത്. ഇത് പരിചയപ്പെടുത്തി കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് പതിയെ എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിരിക്കുകയാണ് കേട്ടോ. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ആർജി അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഇതാ ഞാനിവിടെ വീണ്ടും എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മൈ ആർ ജെ അപർണ. അപ്പൊ ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന പാട്ടുകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയ ഒന്നും ഇല്ല കേട്ടോ, അങ്ങനെ ഇഷ്ടപ്പെട്ടു എടുത്തു അത്രേ ഉള്ളൂ. അപ്പൊ കുറച്ചധികം നല്ല പാട്ടുകളൊക്കെ ഉണ്ട് എന്റെ കയ്യില്, നമുക്ക് തുടങ്ങിയാലോ. നമ്മൾ ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്നത് ഡി ക്യു സായ് പല്ലവി കോമ്പിനേഷനിൽ വന്ന കലി എന്ന മൂവിയിലെ ചില്ലറാന്തൽ വിളക്കേ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോങ് ആണിത്. ഗോപി സുന്ദറിന്റെ മ്യൂസിക് ആണ് കേട്ടോ, ജോബ് കുര്യന്റെ വോക്കലാണ്. അപ്പോ ഈ ഒരു പാട്ട് ആസ്വദിക്കാൻ ഗ്രാമഫോണിൽ ആദ്യം തന്നെ.

കലി മൂവിയിലെ സോങ് ഒക്കെ കേട്ട് തിരികെ എത്തുമ്പോൾ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് അനാർക്കലി മൂവിയിലെ സോങ് ആണ് കേട്ടോ. സോങ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ തണുത്ത മൺചുരങ്ങൾ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സോങ് ആണ്, അത്രത്തോളം തന്നെ റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ് ആണ്. രാജീവ് നായരിന്റെ വരികളാണ്, വിദ്യാസാഗറാണ് ഈണം പകർന്നിരിക്കുന്നത്. കാർത്തിക്, ശ്വേതാ മോഹൻ എന്നിവർ ചേർന്ന് പാടിയിട്ടുള്ള ഈ മനോഹരമായ ഗാനമാണ് ഗ്രാമഫോണിൽ ഇനി അടുത്തത്.

ഒരുപാട് നുണ പറയുന്ന നായകനെ കാഴ്ചവെച്ച സിനിമയായിരുന്നു കിങ് ലെയർ. നമ്മുടെ ദിലീപേട്ടൻ തകർത്ത് അഭിനയിച്ച ഒരു മൂവിയായിരുന്നു കേട്ടോ കിങ് ലെയർ. കിങ് ലെയറിലെ റൊമാൻറ്റിക് സോങ് എന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് പെരുന്നുണപ്പുഴ താണ്ടി എന്ന് തുടങ്ങുന്ന സോങ് ആയിരിക്കല്ലേ. ആ ഒരു പാട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികളാണ്, അലക്സ് പോളാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. വോക്കൽ വിജയ് യേശുദാസ് ആൻഡ് മഞ്ജിരി. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലൂടെ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

ലാലേട്ടൻ എം ജി ശ്രീകുമാർ, ഈ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു പാട്ടും ഹിറ്റാകാതെ ഇരുന്നിട്ടില്ല അല്ലേ? അത്തരത്തിലുള്ള ഒരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഫ്രം ദ മൂവി ഒപ്പം. നമ്മുടെ ലാലേട്ടൻ കാഴ്ച പരിമിതിയുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമ കൂടിയായിരുന്നു കേട്ടോ ഒപ്പം. ഒപ്പം എന്ന ചിത്രത്തിന് വേണ്ടി ഡോക്ടർ മധു വാസുദേവൻ വരികളൊരുക്കി. എം ജി ശ്രീകുമാർ ആലപിച്ച ചിന്നമ്മ എന്ന് തുടങ്ങുന്ന സോങ് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഗ്രാമഫോണിലൂടെ കേൾക്കാൻ പോകുന്നത്. അപ്പോ താ വരുന്ന

ശരിയല്ലാത്ത ഭക്ഷണക്രമം നമ്മുടെ യുവതലമുറയെ എങ്ങനെയൊക്കെ ബാധിക്കും, അല്ലെങ്കിൽ അത് അവരുടെ ജീവന് വരെ ആപത്താണ്. ജീവൻ നഷ്ടമായാൽ വേണ്ടപ്പെട്ടവരുടെ ജീവിതം പോലും ഇരുട്ടിലാകും എന്ന് കാണിച്ചു തന്ന മൂവിയായിരുന്നു വർഷം. വർഷം എന്ന സിനിമയെ കുറിച്ച് പറയുമ്പോൾ മമ്മൂക്ക, ആശ ശരത് എന്നിവരുടെ അഭിനയത്തെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ശരിക്കും ഒരു മകൻ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ഒരച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന വേദന എത്രത്തോളമാണ് എന്നതാണ് ഈ ഒരു മൂവിയിൽ ഇവർ കാണിച്ചു തന്നത്. അത്രയും നാള് തന്റെ കുഞ്ഞുണ്ടായിരുന്ന അത്രയും നാള് അല്പം പിശുക്കനായും സ്വാർത്ഥനായും ഒക്കെ ഇരുന്ന ആ ഒരു മനുഷ്യൻ പിന്നീട് തന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ വേറൊരു വ്യക്തിയായി മാറുന്നതാണ് ഈ മൂവിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മൂവിയിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് കൂട്ട് തേടി വന്നു എന്ന് തുടങ്ങുന്ന സോങ്. ആ ഒരു പാട്ടാണ് കേട്ടോ ഗ്രാമഫോണിൽ ഇനി അടുത്തത്. സച്ചിൻ വാര്യറുടെ വോക്കലിൽ ഈ ഒരു ഗാനം ആസ്വദിക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

മഴയുള്ള സമയത്ത് കയ്യില് ഒരു കപ്പ് കാപ്പിയും അടുത്ത് ചൂടുള്ള പലഹാരവും ഒക്കെ ആയിട്ടിരിക്കുമ്പോ കേൾക്കാൻ തോന്നുന്ന ഒരു പാട്ട്, പട്ടം പോലെ എന്ന മൂവിയിലെ മഴയെ തൂമഴയെ. ഈ ഒരു പാട്ടിറങ്ങിയ സമയത്ത് മിക്കവരുടെയും കോളർ ടോണും റിംഗ് ടോണും ഒക്കെ ഈ ഒരു പാട്ട് തന്നെയായിരുന്നു കേട്ടോ. വല്ലാത്തൊരു ഫീലാണ് ഈ ഒരു പാട്ടിന്. ഈ ഒരു പാട്ട് ഒറ്റയ്ക്ക് ഇരുന്നിങ്ങനെ മഴയത്ത് കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സുഖം നമ്മുടെ മനസ്സിലിങ്ങനെ വന്നു ചേരും. അപ്പോ ആ ഒരു പാട്ടാണ് ഗ്രാമഫോണിൽ ഇനി അടുത്തത്. സന്തോഷ് വർമ്മയാണ് കേട്ടോ വരികൾ ഒരുക്കിയിരിക്കുന്നത്. എം ജയചന്ദ്രന്റെ മ്യൂസിക് ആണ്. ഹരിഹരൻ, മൃദുല വാര്യർ എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലൂടെ.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

ശക്തമായൊരു രാഷ്ട്രീയ കഥ പറഞ്ഞ ചിത്രമായിരുന്നു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഈ സിനിമയിലെ ആ നദിയോരം എന്ന് തുടങ്ങുന്ന സോങ് അത്ര പെട്ടെന്ന് ആരും മറന്നിട്ടുണ്ടാവില്ലല്ലേ. വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് കേട്ടോ ഇത്. ആ ഒരു പാട്ടാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. റഫീഖ് അഹമ്മദാണ് മനോഹരമായ ഈ ഗാനത്തിന് വരികൾ ഒരുക്കിയിരിക്കുന്നത്. സംഗീതം ഒരുക്കിയിരിക്കുന്നത് ഗോപി സുന്ദറാണ്. അപ്പൊ ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലൂടെ.

നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രാമഫോൺ ആണ് കൂടെയുള്ളത്. ഞാൻ ആർജി അപർണയാണ് കേട്ടോ. നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കണ്ണിനുള്ളിൽ നീ കൺമണി എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഭയങ്കര രസമുള്ള അത്രത്തോളം ക്യൂട്ടായിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ ഇത്. ഈ ഒരു പാട്ട് ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന മൂവിയിലുള്ളതാണ് കേട്ടോ. രാജീവ് നായരാണ് ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത്. എൻ ജയചന്ദ്രനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. നജീം ഇർഷാദ് ആലപിച്ച ഈ ഒരു മനോഹരമായ ഗാനം കേൾക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

മദ്യം ഒരു മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെയൊക്കെ ദോഷമായിട്ട് ബാധിക്കും എന്ന് കാണിച്ചു തന്നൊരു മൂവിയായിരുന്നു സ്പിരിറ്റ്. സ്പിരിറ്റ് എന്ന മൂവിയെ കുറിച്ചോ നമ്മളിങ്ങനെ അറിയാതെ മനസ്സിൽ കൂടി ആലോചിച്ചാൽ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പാട്ടാണ് ഈ ചില്ലയിൽ നിന്ന് എന്ന് തുടങ്ങുന്ന സോങ്. ആ ഒരു പാട്ടാണ് കേട്ടോ നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ലാലേട്ടൻ തകർത്ത് അഭിനയിച്ച മൂവിയായിരുന്നു സ്പിരിറ്റ്. ഈ ഒരു സോങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു മൂവിയുടെ എല്ലാമായിട്ടുള്ളൊരു പാട്ട് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. റഫീഖ് അഹമ്മദിന്റെ വരികളാണ്, ഷഹബാസ് അമാനാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്, ദാസേട്ടനാണ് ആലപിച്ചിരിക്കുന്നത്. ഈ മനോഹരമായ ഗാനത്തോടു കൂടി ഇന്നത്തെ ഗ്രാമഫോണിന്റെ എപ്പിസോഡിൽ നിന്ന് പതിയെ ഞാനും അങ്ങോട്ട് ടാറ്റാ ബൈ ബൈ പറയുകയാണ് കേട്ടോ. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണയാണ്. വീണ്ടും കുറച്ചധികം നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മൈ ആർജെ അപർണ സൈനിങ് ഓഫ് ഫ്രം ഗ്രാമഫോൺ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്സ് ഫസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നുകണ്ട് വേഗം മടങ്ങാം.
1: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
2: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: കൊച്ചി
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡിടോക്കിൽ കൂടെയുള്ളത് ദീപ. ഇന്ന് മെഡിടോക്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഫിക്സഡ് പ്രോസ്തഡോണ്ടിക്സ് എന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ഡോക്ടർ ധന്യ പി നമ്പൂതിരി, റീഡർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രോസ്തഡോണ്ടിക്സ്, പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസ്. അപ്പൊ ഡോക്ടറിനെ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മെഡിടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം
1: ഡോക്ടർ. ആദ്യം നമുക്ക് ഈ ഒരു വിഷയത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരേണ്ടതായിട്ടുണ്ടല്ലോ. എന്താണ് ഈ ഒരു ഫിക്സഡ് പ്രോസ്തഡോണ്ടിക്സിനെ കുറിച്ച് വിശദമാക്കാനുള്ളത്?
2: ഇന്ന് നമ്മൾ ഫിക്സഡ് പ്രോസ്തഡോണ്ടിക്സ് എന്ന ദന്ത ചികിത്സാ മേഖലയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നഷ്ടപ്പെട്ടതോ കേടായതോ ആയ പല്ലുകൾക്ക് പകരമായി സ്ഥിരമായി പല്ലുവെക്കുന്ന ചികിത്സാ രീതികളാണ് ഫിക്സഡ് പ്രോസ്തഡോണ്ടിക്സ്. ഇത് രോഗികൾക്ക് സ്വാഭാവികമായ രൂപവും ചവയ്ക്കാനുള്ള ശേഷിയും ആത്മവിശ്വാസവും തിരികെ നൽകാൻ സഹായിക്കുന്നു. ക്രൗൺ, ബ്രിഡ്ജ് പോലുള്ള ചികിത്സകളാണിത്. ഇവ എപ്പോൾ, എന്താണ്, ഏത് രീതിയിലാണ് കൊടുക്കുന്നത്, ഇവയെക്കുറിച്ചെല്ലാമാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്.
1: ഓക്കെ ഡോക്ടർ, അപ്പൊ അതാണ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ തരാനുള്ളത് അല്ലേ. അപ്പൊ ഡോക്ടർ ധന്യ, ഡോക്ടർ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ഇനി ഇതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനായിട്ട് നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ഡോക്ടർ നീനാമോൾ വി സന്തോഷ്, ഹൗസ് സർജൻ, ഫിക്സഡ് പ്രോസ്തഡോണ്ടിക്സ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ പറഞ്ഞിട്ടുള്ള, ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ തന്നു, എന്നാലും ഡീറ്റെയിൽ ആയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഫിക്സഡ് പ്രോസ്തഡോണ്ടിക്സ് എന്നാൽ എന്താണ്?
3: നഷ്ടപ്പെട്ടതോ കേടായതോ ആയ പല്ലുകൾ സ്ഥിരമായി പുനഃസ്ഥാപിക്കുന്ന ഒരു ഡെന്റൽ ചികിത്സയാണ് ഫിക്സഡ് പ്രോസ്തഡോണ്ടിക്സ്. ക്രൗൺ, ബ്രിഡ്ജ്, ഇംപ്ലാന്റ് തുടങ്ങിയ സ്ഥിരമായ ഡെന്റൽ പ്രോസ്തസിസ് ഉപയോഗിച്ചാണ് ഈ ചികിത്സ നടത്തുന്നത്.
1: ഇപ്പൊ ഈ ക്രൗൺ ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞു, എന്താണ് ഈ ക്രൗൺ ബ്രിഡ്ജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
3: ക്രൗൺ എന്നത് കേടായതോ നശിച്ചോ പോയ പല്ലിന്റെ മുകളിൽ വെക്കുന്ന ഒരു ക്യാപ്പ് പോലുള്ള ഒരു കൃത്രിമ കവചമാണ്. ഇത് പല്ലിന്റെ ആകൃതിയും ശക്തിയും തിരിച്ചുകൊടുക്കാനൊക്കെ സഹായിക്കും. ബ്രിഡ്ജ് എന്നത് ഒന്നോ ഒന്നിലധികമോ പല്ലുകൾ നഷ്ടപ്പെട്ടാൽ ആ നഷ്ടപ്പെട്ട പല്ലിന് പകരം വെക്കാൻ അടുത്തുള്ള പല്ലുകൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥിര കൃത്രിമ പല്ലുകളാണ് ബ്രിഡ്ജ്.
1: ഓക്കെ, അതുപോലെ ഇപ്പം ഇവ ബ്രിഡ്ജിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ ഈ ബ്രിഡ്ജിന് പകരമായിട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഡെന്റൽ ഇംപ്ലാന്റ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമോ?
3: പറ്റും. ചില സാഹചര്യങ്ങളിൽ ഡെന്റൽ ഇംപ്ലാന്റ് ഒരു മികച്ച പരിഹാരമാണ്. ഇംപ്ലാന്റ് എന്നത് നഷ്ടമായ പല്ലിന്റെ വേര് അഥവാ റൂട്ടിന് പകരമായി താടിയിലുള്ള അസ്ഥിക്കുള്ളിൽ ശസ്ത്രക്രിയയിലൂടെ ഘടിപ്പിക്കുന്ന ഒരു ടൈറ്റാനിയം സ്ക്രൂ ആണ്. ഇത് സ്വാഭാവിക പല്ലിനെ പോലെ തന്നെ പ്രവർത്തിക്കും. എന്നാൽ രോഗിയുടെ താടി, അസ്ഥിയുടെ അവസ്ഥ, ആരോഗ്യനില, സാമ്പത്തിക ഘടകങ്ങൾ തുടങ്ങിയവ പരിഗണിച്ചാണ് ഈ ചികിത്സ തിരഞ്ഞെടുക്കുന്നത്.
1: ഓക്കെ, അതുപോലെ ഡോക്ടർ പി പറഞ്ഞിട്ടുള്ള ഫിക്സഡ് പ്രോസ്തഡോണ്ടിക്സ് ഈ ഒരു ചികിത്സ ആർക്കൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും?
3: ഒന്നോ ഒന്നിലധികമോ പല്ല് നഷ്ടപ്പെട്ടവർക്ക് ഫിക്സഡ് പ്രോസ്തഡോണ്ടിക്സ് ചികിത്സ ചെയ്യാം. പിന്നീട് അബഡ്മെന്റ് ടീത്ത് അഥവാ അടുത്തുള്ള പല്ലുകൾ ശക്തവും ആരോഗ്യകരവുമാണെങ്കിൽ ചെയ്യാം. രോഗിക്ക് റിമൂവൽ ടേപ്പ് ഡെഞ്ചേഴ്സ് ഉപയോഗിക്കാൻ സ്ഥിരമായി ഇഷ്ടം

0: ഇല്ലെങ്കിൽ ഫിക്സഡ് പ്രോസ്റ്റോണ്ടിക് ചികിത്സ തിരഞ്ഞെടുക്കാം. പിന്നീട് നഷ്ടപ്പെട്ട പല്ലുകൾ കാരണം ചവയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്താൻ ആ ചികിത്സ സെലക്ട് ചെയ്യാം. വാക്കുച്ചാരണം അഥവാ സ്പീച്ച് മെച്ചപ്പെടുത്താൻ ഫിക്സഡ് പ്രോസ്റ്റോണ്ടിക് ചികിത്സ തിരഞ്ഞെടുക്കാം. മുൻപല്ലുകൾ നഷ്ടപ്പെടുമ്പോൾ മുഖസൗന്ദര്യം പുനഃസ്ഥാപിക്കാൻ എസ്തെറ്റിക്സ് മെച്ചപ്പെടുത്താൻ ഫിക്സഡ് പ്രോസ്റ്റോണ്ടിക് ചികിത്സ തെരഞ്ഞെടുക്കാം.
1: ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കിത് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം ഈ ക്രൗൺ വെക്കുന്നതിന് എന്തൊക്കെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണുള്ളത്? പാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിൽ വരുന്ന കാര്യങ്ങൾ?
0: ആദ്യമായി തന്നെ പരിശോധനയും പ്ലാനിങ്ങും നടത്തും. പല്ലിന്റെ നില, ബോൺ സപ്പോർട്ട്, ഒക്ലൂഷൻ അഥവാ മേൽപ്പല്ലുകളും കീഴ്പല്ലുകളും തമ്മിലുള്ള കടിച്ചു പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ബന്ധം എന്നിവയൊക്കെ പരിശോധിച്ച് ചികിത്സാ പദ്ധതി ആദ്യമായി തന്നെ തയ്യാറാക്കും. പിന്നീട് ടൂത്ത് പ്രിപ്പറേഷൻ എന്ന് പറയും, അതിൽ അബഡ് ആദ്യമായി തന്നെ തയ്യാറാക്കും. പിന്നീട് ടൂത്ത് പ്രിപ്പറേഷൻ എന്ന് പറയും, അതിൽ അബഡ്മെന്റ് അല്ലെങ്കിൽ അടുത്തുള്ള പല്ലിന്റെ ഇനാമൽ, ഡെന്റിൻ ഭാഗങ്ങൾ കുറച്ച് ക്രൗൺ ഇടാൻ ആവശ്യമായ സ്പേസ് ഉണ്ടാക്കുന്നു. മൂന്നാമതായി ഫിനിഷ് ലൈൻ തയ്യാറാക്കും, അതിൽ ക്രൗൺ അവസാനിക്കുന്ന ഭാഗം കൃത്യമായി തയ്യാറാക്കുന്നു. നാലാമതായി പ്രിപ്പേർഡ് ടൂത്തിന്റെ കൃത്യമായ രൂപം ഇംപ്രഷൻ മെറ്റീരിയൽ ഉപയോഗിച്ചെടുക്കുന്നു. പിന്നീട് സ്ഥിരമായ ക്രൗൺ വരുന്നതുവരെ താൽക്കാലികമായത് അഥവാ ടെമ്പററി ക്രൗൺ വെച്ച് പേഷ്യന്റിനെ വിടും. പിന്നീട് ലാബിൽ ഇംപ്രഷൻ അനുസരിച്ച് പെർമനന്റ് ക്രൗൺ തയ്യാറാക്കുന്നു. അവസാനമായി ക്രൗൺ പല്ലിൽ സ്ഥിരമായി സിമെന്റ് ചെയ്യുന്നു.
1: ഇത്രയുമാണ് അതിന്റെ ഓരോ ഘട്ടങ്ങൾ അല്ലേ? ശരി, ഇപ്പൊ ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഫിക്സഡ് പ്രോസ്തഡോണ്ടിക്സിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മെറ്റീരിയൽസ് എന്തൊക്കെയാ?
0: ഇന്ന് ഡെന്റൽ ചികിത്സയിൽ വിവിധ മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നുണ്ട്. മെറ്റൽ, പോർസലിൻ ഫ്യൂസ്ഡ് ടു മെറ്റൽ, സിർക്കോണിയ എന്നിവയാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത്. ഇവയിൽ ഓരോന്നിനും ശക്തി, സൗന്ദര്യം, ദൈർഘ്യം എന്നിവയിൽ വ്യത്യാസമുണ്ട്. രോഗിയുടെ ആവശ്യത്തിനും പല്ലിന്റെ സ്ഥാനത്തിനും അനുസരിച്ച് ഡെന്റിസ്റ്റ് ശരിയായ മെറ്റീരിയൽ തിരഞ്ഞെടുക്കുന്നു.
1: ഓക്കെ, അതുപോലെ ഇപ്പൊ നമുക്ക് ഈ ഒരു ചികിത്സ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ടൈം എടുക്കും?
0: ഫിക്സഡ് പ്രോസ്റ്റോഡോണ്ടിക് ചികിത്സയ്ക്ക് വേണ്ട സമയം വിവിധ ഘട്ടങ്ങൾ അനുസരിച്ച് മാറുന്നു. ഇത് ഉപയോഗിക്കുന്ന ടെക്നിക് അനുസരിച്ച് വ്യത്യാസപ്പെടും. ഒന്നാമത്തേത് ട്രഡീഷണൽ അഥവാ കൺവെൻഷണൽ മെത്തേഡ് ആണ്. ഇതിന് തന്നെ ഓരോ ഘട്ടങ്ങളായി ടൂത്ത് പ്രിപ്പറേഷൻ, ഇംപ്രഷൻ മേക്കിംഗ്, ടെമ്പററി ക്രൗൺ പ്ലേസ്മെന്റ്, ലാബ് പ്രൊസീജിയേഴ്സ്, ഫൈനൽ സിമെന്റേഷൻ എല്ലാം കഴിഞ്ഞ് ഏകദേശം 4 ദിവസമെങ്കിലും എടുക്കും. രണ്ടാമത്തേത് മോഡേൺ ഡിജിറ്റൽ മെത്തേഡ് ആണ്. ഡിജിറ്റൽ രീതിയിൽ ഇൻട്രാ ഓറൽ സ്കാനർ ഉപയോഗിച്ച് ഇംപ്രഷൻ എടുക്കും വേഗത്തിൽ. പിന്നീട് കാഡ്ക്യാം ടെക്നോളജി ഉപയോഗിച്ച് ക്രൗൺ ഡിസൈൻ ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യും. ഇത് സെയിം ഡേയിൽ ഡെന്റിസ്ട്രി സാധ്യമാക്കുന്നു. അതിനാൽ ഡിജിറ്റൽ രീതിയിലെ ചികിത്സ സെയിം ഡേ അല്ലെങ്കിൽ ദ നെക്സ്റ്റ് ഡേ തന്നെ പൂർത്തിയാക്കും. അതുകൊണ്ട് ട്രഡീഷണൽ രീതികൾ കൂടുതൽ സമയം എടുക്കുമ്പോൾ ഡിജിറ്റൽ രീതികൾ കുറച്ച് സമയത്തിൽ കൂടുതൽ കൃത്യതയോടെ ചികിത്സ പൂർത്തിയാക്കാൻ സഹായിക്കുന്നു.
1: ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഇപ്പൊ ക്രൗൺ ആണെങ്കിലും ബ്രിഡ്ജ് ആണെങ്കിലും ഇതൊക്കെ ഇട്ടതിന് ശേഷം എന്തെല്ലാം പ്രശ്നങ്ങളാണ് പിന്നീട് ഉണ്ടാവുന്നത്? അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ടോ?
0: ഉണ്ടാകാം. പൊതുവെ ഈ ചികിത്സ സുരക്ഷിതമാണ്. എന്നാൽ ചിലപ്പോഴെങ്കിലും പല്ലിൽ ചെറിയ പുളിപ്പ്, ഭക്ഷണം കുടുങ്ങുന്ന അവസ്ഥ, വായു നാറ്റം, സിമെന്റ് ദുർബലമായാൽ ക്രൗൺ ലൂസ് ആകാം, ക്രൗൺ വെച്ച പല്ലിൽ അല്ലെങ്കിൽ ചുറ്റുമുള്ള പല്ലുകളിൽ വേദന ഉണ്ടാകാം, ക്രൗൺ അല്ലെങ്കിൽ ബ്രിഡ്ജ് പൊട്ടാൻ സാധ്യതയുണ്ടാകാം. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ ഡെന്റിസ്റ്റിനെ സമീപിക്കാം.
1: ഇനിയിപ്പോ നമ്മള് ഇപ്പൊ ക്രൗൺ വെച്ചവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി വെക്കണം എന്നുള്ളവരാണെങ്കിലും ചിന്തിക്കുന്നത് ഇനി ഇത് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം നമ്മൾ പരിചരണം ഇതിന് കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് നമ്മളൊരു പരിചരണം കൊടുക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടോ?
0: ഉണ്ട്, പരിചരണം ആവശ്യമുണ്ട്. ഒന്നാമതായിട്ട് ദിവസവും 2 നേരം ബ്രഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഡെന്റൽ ഫ്ലോസുകൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചൂയിങ് ഗംസ്, സ്റ്റിക്കി ഫുഡുകളൊക്കെ കൂടുതൽ അവോയ്ഡ് ചെയ്യുക. ക്രമമായ ഇടവേളകൾ ഡെന്റിസ്റ്റിനെ കാണുക.
1: അതുപോലെ ഇപ്പം എത്ര വർഷം നിലനിൽക്കും? പലരും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരുടെ മനസ്സിലുള്ളതായിരിക്കും എത്ര നാൾ ഇത് നിൽക്കും എന്നുള്ളത്. ഇപ്പൊ ക്രൗൺ അല്ലെങ്കിൽ ബ്രിഡ്ജ് എത്ര വർഷം നിലനിൽക്കും?
0: ശരിയായ പരിചരണവും വായുശുചിത്വവും പാലിച്ചാൽ സാധാരണയായി 10 മുതൽ 15 വർഷം വരെ അല്ലെങ്കിൽ അതിലും കൂടുതൽ
1: നിലനിൽക്കും. നമ്മൾ അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അല്ലേ? ഓക്കെ, താങ്ക് യു ഡോക്ടർ. അപ്പൊ ഇത്രയും നേരം ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മളുമായിട്ട് സംസാരിച്ചത് ഡോക്ടർ നീന മുൾവി സന്തോഷ്, ഹൗസ് സർജൻ, ഫിക്സഡ് പ്രോസ്തഡോണ്ടിക്സ്. അതുപോലെ തന്നെ ഇതിന്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ ധന്യ പി നമ്പൂതിരി, റീഡർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രോസ്തഡോണ്ടിക്സ്, പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസ്. ഇനിയിപ്പം അതുപോലെ തന്നെ ഇപ്പം നമ്മളോട് ഡോക്ടർ നീന സംസാരിച്ചിരുന്നു. അപ്പൊ ഇനി ഇതിന്റെ ഒരു കൺക്ലൂഷൻ, ഈ ഒരു ഫിക്സഡ് പ്രോസ്തഡോണ്ടിക്സിന്റെ, അപ്പൊ അതെന്താണ്?
2: നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിക്സഡ് പ്രോസ്റ്റോണ്ടിക് ചികിത്സകൾ നഷ്ടപ്പെട്ടതോ കേടായതോ ആയ പല്ലുകൾക്ക് പകരമായി സ്ഥിരവും വിശ്വാസയോഗ്യമായ പരിഹാരം നൽകുന്നതാണ്. ഇവ രോഗികൾക്ക് നല്ല ചവയ്ക്കാനുള്ള ശേഷിയും സൗന്ദര്യവും ആത്മവിശ്വാസവും തിരികെ നൽകുന്നു. ശരിയായ നിർദ്ദേശവും ചികിത്സയും ലഭിക്കാൻ ദന്ത ഡോക്ടറുടെ ഉപദേശം തേടുക വളരെ അത്യാവശ്യമാണ്. നല്ല ദന്താരോഗ്യം നല്ല ജീവനുള്ള അടിസ്ഥാനം.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 3 o'clock. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: കൊച്ചി
1: യൂറിക്കാസ്റ്റ് കൂടിയ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ.
2: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്.
0: 4 o'clock.
4: Zero delivery?
5: Yes. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
0: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
5: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
0: ഫോൺ 7012-58-6661.
5: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
0: ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ரேடியோ கஃபே. This is Radio Cafe.
1: ഹായ് ഹലോ നമസ്കാരം. ചായ കുടിക്കാനുള്ള സമയം ഇവിടെ ആയിരിക്കുകയാണല്ലേ. അപ്പൊ എന്തായാലും 4 മണി എന്ന് പറയുന്നത് നമ്മുടെ ടീ ടൈം മാത്രമല്ല, നമുക്ക് കുറച്ച് ഗെയിംസ് ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാനുള്ള സമയം കൂടിയാണ്. ദാ ഇവിടെ റേഡിയോ കഫേ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് റേഡിയോ കഫേയുമായിട്ട് കൂടെ ഉള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. അപ്പൊ ഇനിയുള്ള 1 മണിക്കൂർ സമയം നമുക്കുള്ള സമയമാണ് നമ്മള് രസകരമായ മത്സരങ്ങളിലൂടെയും അല്പം തമാശയൊക്കെ പറഞ്ഞ് യാത്ര ചെയ്യാൻ പോവാണ് കേട്ടോ. കുറച്ച് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഷിജു ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്, ഹായ് അപർണ എന്ന് പറഞ്ഞിട്ട്. എൽ സി ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്, ഹായ് അബ്രു എന്ന് പറഞ്ഞിട്ട്. എൽ സി ചേച്ചി മാത്രമാണ് കേട്ടോ എന്നെ അങ്ങനെ വിളിക്കുന്നത്. ഒരു വെറൈറ്റി നെയിം കേട്ട് വിളിക്കുന്നത് എൽ സി ചേച്ചിയാണ്. സൽമൈത്ത ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം കുറച്ച് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ചധികം പേര് പാട്ടൊക്കെ കേട്ട് ആഘോഷമായിട്ട് വരാനായിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ സിറാജേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ജയങ്കരായിട്ട് എന്താ ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മൾ നമ്മുടെ മത്സരങ്ങളിലേക്കൊക്കെ കടക്കുകയാണ്. അതിന് മുമ്പ് എന്താണ് റേഡിയോ കഫേ എന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ആദ്യമായിട്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവരോട് വേണ്ടിയിട്ട് എന്താണ് റേഡിയോ കഫേ എന്ന് ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഞാൻ അങ്ങോട്ട് തരാം. വേറൊന്നുമല്ല, രസകരമായിട്ടുള്ള മത്സരങ്ങളും ചായ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മളിവിടെ സഞ്ചരിക്കുന്നത്. 3 സെഗ്മെൻറ്റുകളുണ്ട് കേട്ടോ. മത്സരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ 3 കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് സെഗ്മെൻറ്റ് വരുന്നത് സിനിമാ സ്കോപ്പ് ആണ്. ആ പേരിൽ തന്നെ ഉണ്ട്, എന്താണ് സിനിമാ സ്കോപ്പ് എന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട കുട്ടി കുട്ടി ചോദ്യങ്ങളൊക്കെയാണ് ഈ ഒരു സെഗ്മെന്റിൽ ഇങ്ങനെ കാത്തിരിക്കുന്നത്. 2 സെഗ്മെന്റ് പറയുന്നത് ഹൈഡ് ആൻഡ് സീക്ക് ആണ്. അവിടെ നമുക്ക് എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പക്ഷേ ഞാൻ ഇവിടെ വരുമ്പോൾ ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഇന്നും ജി കെ ക്വസ്റ്റ്യൻ തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആയല്ലോ. നമ്മളിനി 3 സെഗ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എനിക്ക് വലിയ റോളൊന്നുമില്ല. അവിടെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സ്വന്തം ലിസണേഴ്സിൻ്റെ അവസരമാണ്. പാട്ട് പാടാം, കഥ പറയാം, അങ്ങനെ അങ്ങനെ ശബ്ദം കൊണ്ട് അവർക്ക് എന്ത് സാധിക്കുമോ അതിനുള്ള അവസരമാണ്. നിങ്ങൾക്ക് പാട്ട് പാടാനൊക്കെ ഇഷ്ടമാണെങ്കിൽ ആ 3 സെഗ്മെന്റിൽ നിങ്ങളുടെ പാട്ട് ഞാൻ ഇവിടെ കേൾപ്പിച്ചിരിക്കും. നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് കേട്ടാൽ പോലോ, എല്ലാവരും കേൾക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങിയാലോ. നമ്മൾ ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ചടങ്ങുണ്ട്. വേറൊന്നുമല്ല, ഒരു പാട്ട്, കുറച്ച് പേര് കാത്തു നിൽക്കുന്നുണ്ട് പാട്ട് കയറിയിട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ നമ്മൾ എന്താ പറയുക, ബോറടിപ്പിക്കുന്നത് ശരിയല്ലോ. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ഒരു ചെറിയ പാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് വലിയ പാട്ടൊന്നുമല്ല, ഒരു കുഞ്ഞു പാട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോകാം. ഇതാ വരുന്ന പാട്ട്, കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: லட்சுமி சில்க்ஸ் திருவல்ல முத்து ஏட்டுமானூர் ரேடியோ கஃபே. This is Radio Cafe.
1: വിശേഷങ്ങളും രസകരമായ മത്സരങ്ങളൊക്കെ ആയിട്ട് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കഫേയാണ് കേട്ടോ. കൂടെ ഉള്ളത് ഞാൻ ആർജയാണ്. ആർജി അപർണയാണ് കേട്ടോ. വെറുതെ ഒരു ആർജയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ ഒരു പാട്ടൊക്കെ കേട്ട് തിരികെ എത്തിയിട്ടുണ്ട്. തിരികെ എത്തുമ്പോൾ ദാ ഞാൻ പറഞ്ഞല്ലേ കുറേ പേര് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന്. അങ്ങനെ കുറേ പേര് എത്തിയിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തരുടെ മെസ്സേജിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണെന്ന് നോക്കാം. ഹായ്, ഗുഡ് ഈവനിങ് റേഡിയോ മാക് ഫാസ്റ്റ്. 4 മണി ചായ കുടിച്ചു. അൻസു മാന്നാർ, അൻസു മാന്നാർ. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ ഇനി ഒരുമിച്ച് മത്സരങ്ങളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അതാ സനിൽ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ട് ജയങ്കരേട്ടൻ ഒരു വലിയ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജയങ്കരേട്ടൻ്റെ മെസ്സേജിലേക്ക് പോവുകയാണ്. നമസ്കാരം മാക്ഫാസ്റ്റ്. ഞാൻ ഇന്നലെ സ്റ്റെപ്പിൽ നിന്ന് ഒന്ന് വീണു, നടുവിന് ചതവുണ്ട്. ആയതിനാൽ 2 ദിവസം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. എനിക്ക് എന്ത് വന്നാലും നമ്മുടെ റേഡിയോ കഫേയിൽ വരാതിരിക്കില്ല. റേഡിയോ കഫേയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ എല്ലാ വേദനയും മാറും. അതാണ് ഈ ഫോട്ടോച്ചിക്കാരൻ. ഒപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭസായാഹ്നം നേരുന്നു. വയ്യാത്ത ഞാനും റേഡിയോ കഫേയിൽ കൂടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജയങ്കരേട്ടൻ റെസ്റ്റ് എടുക്കുക, വയ്യായികയ്ക്ക് വേഗം മാറും. അപ്പം എന്തായാലും റെസ്റ്റ് എടുക്കുക, നമുക്ക് മത്സരങ്ങളിലേക്കൂടെ മുന്നോട്ട് പോകാം. സന്തോഷം വരുമ്പോഴത്തേക്കും വേദനയൊക്കെ മറക്കും. അപ്പം എന്തായാലും നമുക്ക് അടുത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ ലീന ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. ഫെബിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷൈജു ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. രാജപ്പൻ ചേട്ടൻ എന്തോ നയിച്ചിട്ടങ്ങ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും കുറേ പേര് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. സൽമയത്ത് എത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും എത്തിയ എല്ലാവരെയും ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ആദ്യത്തെ സെഗ്മെൻറ്റിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് സിനിമാ സ്കോപ്പാണ്. അപ്പോൾ ചോദ്യങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്, നമുക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ ചടങ്ങുണ്ട്. എന്താണെന്ന് വെച്ചാൽ ടൈറ്റിൽ കയറണം. അപ്പോൾ അതാ വരുന്നു നമ്മുടെ ടൈറ്റിൽ.

യെസ് അങ്ങനെ ടൈറ്റിലൊക്കെ കയറിയ സ്ഥിതിക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. സ്ഥിരം പാറ്റേൺ ആണ്, ഒരു ചേഞ്ചും ഇല്ല കേട്ടോ. സ്ഥിരം പാറ്റേണിലാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഫസ്റ്റ് എന്റെ കയ്യിലുള്ള ഒരു മൂവിയാണ്, ക്ലൂസ് തരും, മൂവി ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. സിമ്പിൾ, നിസ്സാരം അല്ലേ. ആദ്യത്തെ ക്ലൂവിലേക്ക് പോവാണ് കേട്ടോ. കമൽ സംവിധാനം ചെയ്ത ചിത്രമാണ് എന്റെ കയ്യിലുള്ളത് കേട്ടോ. കമൽ സംവിധാനം ചെയ്ത ചിത്രമാണ്, സംവിധാനം ചെയ്തിരിക്കുന്നത് കമലാണ്, കഥയൊരുക്കിയിരിക്കുന്നതും കമൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ എൽസി ചേച്ചി, ഞാനും വീണോട്ടോ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ചോദ്യം ഇതാണ്, കമൽ സംവിധാനം ചെയ്ത ചിത്രമാണ്, അതിൻ്റെ ചിത്രത്തിൻ്റെ കഥ ഒരുക്കിയിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. രണ്ട് ക്ലൂ ഞാനിപ്പോൾ തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ക്ലൂവിലേക്ക് പോവുകയാണ്. അത് വെച്ചിട്ട് ഇപ്പം എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ വേഗം നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9495730333 എന്നതാണ് കേട്ടോ. അപ്പം എന്തായാലും ഞാൻ ഓൾറെഡി രണ്ട് ക്ലൂ തന്നിട്ടുണ്ടായിരുന്നു, മൂന്നാമത്തെ ക്ലൂവിലേക്ക് പോവുകയാണ്. 2006 ഈ ഒരു മൂവി റിലീസാകുന്നത് കേട്ടോ. 2006 ഈ മൂവി റിലീസാകുന്നത്. കമലാണ് കഥയൊരുക്കിയിരിക്കുന്നത്, സംവിധാനം ചെയ്തിരിക്കുന്നതും കമൽ തന്നെയാണ്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഏതാണ് മൂവി എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്? കമൽ സംവിധാനം ചെയ്ത ചിത്രമാണ്, കഥയൊരുക്കിയിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. 2006 ഈ ഒരു മൂവി റിലീസാകുന്നത് കേട്ടോ. ആൻഡ് അടുത്തൊരു ക്ലൂവിലേക്ക് പോവാണ്, നമ്മുടെ ലാസ്റ്റ് ക്ലൂവിലേക്ക് പോവാണ്. ഈ ചിത്രത്തില് പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്റെ പേര് മുരുകൻ എന്നതാണ്. മുരുകൻ എന്ന കഥാപാത്രം കേന്ദ്ര കഥാപാത്രമായി വന്നിട്ടുള്ള സിനിമയാണ്. കമലാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്, കഥയൊരുക്കിയിരിക്കുന്നതും അദ്ദേഹമാണ്. പ്രധാന കഥാപാത്രത്തിന്റെ പേര് മുരുകൻ എന്നതാണ്. 2006 ചിത്രം റിലീസാകുന്നത്. ഈ പ്രധാന കഥാപാത്രത്തിന്റെ പേര് മുരുകൻ എന്നതാണ് കേട്ടോ. ടഫാണോ? കാരണം ഉത്തരങ്ങളൊന്നും വരുന്നില്ല. ആര് പറഞ്ഞു ടഫ് ആണെന്ന്? ഇതാ ഇവിടെ ഉത്തരം വന്നു കഴിഞ്ഞു. ലക്ഷ്മി പ്രിയ ചേച്ചി, ആകാശ് മോൻ, എന്താ ഒരേ സമയത്ത് വന്നിട്ടുണ്ട് ആൻസർ. രണ്ടുപേരും ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ലീന ചേച്ചി ഇതാ സെക്കൻഡ് ഉണ്ട്. ആരൊക്കെയാണ് ഇനി ശരി ഉത്തരം പറയാൻ പോകുന്നത്? ആകാശ് മോനും ലക്ഷ്മി പ്രിയ ചേച്ചിയും ഇതാ ഇഞ്ചോടിഞ്ച് മത്സരത്തിലാണ് കേട്ടോ. രണ്ടുപേരും ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. ലീന ചേച്ചി ഇതാ തൊട്ടുപുറകെ ഉണ്ട്. തൊട്ടുപുറകെ നമ്മുടെ സൽമിത്തയും എത്തിയിട്ടുണ്ട് കേട്ടോ. ഗീത ചേച്ചി ചുമത്ര ശരി ഉത്തരമാണ്. ശില്പ ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. 2006 പുറത്തിറങ്ങിയ, കമൽ സംവിധാനം ചെയ്ത, കമൽ തന്നെ കഥയൊരുക്കിയ ചിത്രം, പ്രധാന കഥാപാത്രത്തിന്റെ പേര് മുരുകൻ എന്നതാണ്. ഏതാണ് മൂവി എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. കുറച്ച് ആലോചിക്കേണ്ടി വരും എങ്കിലും ആ മുരുകൻ എന്നുള്ള പേര് ഒന്ന് ആലോചിച്ച് നോക്കൂ. 2006 കാലഘട്ടത്തില് കമലിന്റെ സംവിധാനത്തില് വന്നിട്ടുള്ള ചുരുക്കം ചിത്രങ്ങളാണുള്ളത്. അതിൽ ഭയങ്കര ഹിറ്റായിട്ടുള്ള, എപ്പോൾ കണ്ടാലും നമ്മുടെയൊക്കെ കണ്ണൊക്കെ കലങ്ങുന്ന ഒരു ചിത്രമാണ് കേട്ടോ. ഇപ്പം ഞാൻ ക്ലൂ പറഞ്ഞു പറഞ്ഞു അങ്ങ് അവസാനം ഞാൻ തന്നെ സിനിമയുടെ പേര് പറയും. അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് അയച്ചിരിക്കുന്നത് നോക്കാം. ശില്പചീചി ശരീരത്തിനാണ് പറഞ്ഞിട്ടുള്ളത്. പച്ചക്കുതിര തെറ്റുത്തരാണ്, പക്ഷെ എൻ്റെ അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം പച്ചക്കുതിരയായിരുന്നു കേട്ടോ. പക്ഷെ ഇനിയിപ്പോൾ ആ ചോദ്യം ഞാൻ ചോദിക്കണല്ലോ. അൻസു ചേട്ടന് ആദ്യത്തെ മുട്ട ഞാൻ കൊടുക്കുകയാണ്. എൽ സി ചീച്ചി പൊട്ട ഉത്തരമാണ്, അതിനും ഒരു മുട്ട ഞാൻ തരുന്നതാണ്, വെട്ടമല്ല കേട്ടോ. പുലിമുരുകൻ, വാവ്, 2006 പുലിമുരുകൻ റിലീസാകുന്നത്. അമ്പിളി ചേച്ചിയാണ് കേട്ടോ. പൊട്ടത്തെറ്റാണോ? പൊട്ടത്തെറ്റ് തന്നെയാണ്, ഒരു മുട്ട പിടിച്ചു വന്നാല്. ഫെബിൻ ശരീരത്തിലാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ജയങ്കറായിട്ടൻ ശരീരത്തിലും പറഞ്ഞിട്ടുണ്ട്. ശീപ ചീച്ചി കുമരകം ശരീരത്തിലാണ്. അന്ന ചീച്ചി ദുബായ് ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. മിനി ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഹായ് അപ്പുമോനെ. ലിസി ചേച്ചി ഉത്തരം പോരട്ടെ. 2006 പുറത്തിറങ്ങിയ ആ കമൽ സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രം ഏതാണ് എന്നതാണ് എനിക്കറിയേണ്ടത്.

ഞാൻ നാട്ടിലെത്തി അപ്പുകുട്ടി. ആ എന്റെ ചേച്ചി, നാട്ടിൽ വന്നിട്ട് എന്തൊക്കെയാണ് പരിപാടി? ഓക്കെ, എന്തായാലും ഇത്രയും സമയം മതിയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ശരിയുത്തരത്തിലേക്ക് ഞാൻ അങ്ങ് കടക്കുകയാണ് കേട്ടോ. കറുത്ത പക്ഷികൾ എന്നതാണ് ശരിയുത്തരം. കറുത്ത പക്ഷികൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു അടിപൊളി കൈഡി ഉണ്ട്. അടിപൊളി കൈഡി ഞാൻ ലാസ്റ്റ് തരുന്നതായിരിക്കും. രണ്ട് ചോദ്യങ്ങളും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, എൻ്റെ കയ്യിൽ ഒരു മൂവിയുണ്ട്, സെയിം പാറ്റേൺ, ഒരു മാറ്റമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത ചോദ്യം ഇതാണ്. പ്രധാനമായിട്ട് ആ സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളൊക്കെ ഒത്തുചേരുന്ന ഒരു കുടുംബ വീടുണ്ട്. അപ്പം ആ കുടുംബ വീടിൻ്റെ പേരിലൂടെ ഞാനങ്ങ് തുടങ്ങാം. വടക്കം വീട്ടിൽ എന്നതാണ് സിനിമയിലെ പ്രധാനപ്പെട്ടൊരു വീടിൻ്റെ പേര്. ഇപ്പം തന്നെ ഏകദേശം എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. നമ്മുടെ പൃഥ്വിരാജ് കേന്ദ്ര കഥാപാത്രമായി വന്ന ചിത്രമാണ് വടക്കം വീട്ടിൽ എന്നതാണ് ചിത്രത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ വീട്ടുപേര്. യെസ്, ഫെബിനെ ഇവിടെ ശരി ഉത്തരം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. സിമ്പിളായി പോയില്ലേ, പെട്ടെന്നുണ്ടാക്കിയ ചോദ്യം, അതാണ് അത്ര സിമ്പിളായത്. സൽമ ഇത് ശരി ഉത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അമ്പിളി ചേച്ചി ഇപ്പോഴാണ് കറുത്ത പക്ഷികളായിട്ട് വരുന്നത്. കറുത്ത പക്ഷികളൊക്കെ കഴിഞ്ഞു നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് എത്തി. ശീത ചേച്ചിയും കറുത്ത പക്ഷികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. പൃഥ്വിരാജ് കേന്ദ്ര കഥാപാത്രത്തിൽ എത്തിയ ഒരു ചിത്രമാണിത്. ഇതിൽ പൃഥ്വിരാജിന്റെ കുടുംബ വീടിന്റെ പേര് വടക്കം വീട്ടിൽ എന്നതാണ്. യെസ്, വടക്കം വീട്ടിൽ ഏതാണ് ചിത്രം എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. വടക്കം വീട്ടിൽ എന്ന വീട്ടുപേരുമായിട്ട് നമ്മുടെയൊക്കെ പ്രിയവൻ പൃഥ്വിരാജ് എത്തിയ ചിത്രം ഏതാണ്? ആകാശ് മോഹൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ലീന ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ലക്ഷ്മി പ്രിയ ചീച്ചി ശരി ഉത്തരമാണ്. ശില്പ ചീച്ചി ഒറ്റപ്പാലം ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. സൽമീത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫെബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചീച്ചി ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ശരി ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഗീത ചീച്ചി ചുമത്ര ശരി ഉത്തരമാണ്. അന്ന ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. മിനി ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ശരി ഉത്തരങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് ശരി ഉത്തരത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. ശരി ഉത്തരം എന്ന് പറയുന്നത് താൻ തോന്നി എന്നതാണ് കേട്ടോ. താൻ തോന്നി എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു സൂപ്പർ ഗൈഡി ഉണ്ട്. ആ സൂപ്പർ ഗൈഡി ഞാൻ അവസാനം തരുന്നതായിരിക്കും. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ഇച്ചിരി സ്പീഡാണോ? സ്പീഡാണെന്ന് തോന്നുന്നു എനിക്ക് തന്നെ. എന്തായാലും ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. എൻ്റെ കയ്യിലുള്ളത് 2008 പുറത്തിറങ്ങിയ ചിത്രമാണ്. 2008 പുറത്തിറങ്ങിയ ഒരു ദിലീപേട്ടൻ ചിത്രമാണ് കേട്ടോ. ദിലീപേട്ടൻ്റെ 2008 പുറത്തിറങ്ങിയ മൂവിയാണ്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? 2008 ദിലീപേട്ടൻ കേന്ദ്ര കഥാപാത്രത്തിൽ വന്ന ചിത്രമാണ് ഇത്. സംവിധാനം ചെയ്തിരിക്കുന്നത് ലാൽ ജോസ് ആണ് കേട്ടോ. ലാൽ ജോസ് സംവിധാനം ചെയ്ത് 2008 പുറത്തു വന്ന ദിലീപേട്ടൻ ചിത്രം ഏതാണ് എന്നതാണ് എനിക്കറിയേണ്ടത്. ആൻഡ് ഒരു ക്ലൂ കൂടി തരാം. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഇത്രയും പറഞ്ഞാൽ അങ്ങോട്ട് കിട്ടില്ല. എന്നാലും ഞാൻ ഒരു ക്ലൂ കൂടി തരാം, അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയത് അല്ലെങ്കിൽ നായിക കഥാപാത്രത്തിൽ എത്തിയത് മീരാനന്ദനാണ് കേട്ടോ. മീരാനന്ദൻ, ദിലീപേട്ടൻ മീരാനന്ദൻ കോമ്പിനേഷനിൽ 2008 പുറത്തിറങ്ങിയ ഒരു ചിത്രമുണ്ട്. സംവിധാനം ചെയ്തിരിക്കുന്നത് ലാൽ ജോസ് ആണ്. ഏതാണ് ആ മൂവി എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. കണ്ടുപിടിച്ചിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറായ 9495730333 എന്ന നമ്പറിലേക്കാണ് അയക്കേണ്ടത്. ചോദ്യം ഇതാണ്, 2008 മൂവി പുറത്തിറങ്ങിയിട്ടുള്ളത്. ഈ മൂവിയിൽ പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്നത് ദിലീപേട്ടനും അതുപോലെ തന്നെ മീരാനന്ദനുമാണ്. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ലാൽ ജോസ് ആണ്. ഏതാണ് ചിത്രം? സിമ്പിൾ. ഇവിടെ എനിക്ക് ഒരുപാട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് ഉത്തരങ്ങൾ. ആരാണ് ഫസ്റ്റ് അടിച്ചിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ലക്ഷ്മി പ്രിയ ജീഷി, അതുപോലെ തന്നെ സൽമീത്ത ശരി ഉത്തരം പറഞ്ഞ് ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്. രണ്ടുപേരും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. രണ്ടാം സ്ഥാനത്ത് നമ്മുടെ ലീന ചീച്ചിയും അതുപോലെ തന്നെ ഫെബിൻ മിനി ചീച്ചി, ഇവർ മൂന്ന് പേരും കട്ടക്കുണ്ട്. ഒപ്പം ഷീജി ചീച്ചി ഉണ്ട് കേട്ടോ. നാല് പേരാണ് കേട്ടോ ഉള്ളത്. ബാക്കി പുറകോട്ട് ആകാശ് മോൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. അന്ന ചീച്ചി ശരിയുത്തരാണ്. ജയങ്കരേട്ടൻ ശരിയുത്തരാണ്. എൽ സി ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്.
ശില്പചീച്ചി ഒറ്റപ്പാലം ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ശീപചീച്ചിയുടെ താന്തോന്നി ഉത്തരം എനിക്ക് ഇപ്പോഴാണ് വന്നത്, നെറ്റ്വർക്കിന്റെ വല്ല വിഷയമായിരിക്കാം. ഗീതചീച്ചി ചുമത്ര ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. സുജിത് ചീച്ചി ശരി ഉത്തരമാണ്. ഷൈജു ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 2008 പുറത്തിറങ്ങിയ മൂവിയാണ്, ലാൽ ജോസ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ദിലീപ് ഏട്ടൻ, മീരാ നന്ദൻ എന്നിവരാണ് ചിത്രത്തിൽ എത്തിയിരിക്കുന്നത്. ഏതാണ് മൂവി എന്നാണ് എനിക്കറിയേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, വളരെ സിമ്പിൾ. കാരണം ആ ഒരു കോമ്പിനേഷൻ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം.

ഓക്കെ, ഇത്രയും സമയം മതിയെന്ന് തോന്നുന്നു, കുറേ ഉത്തരങ്ങൾ വന്നു. എന്നാലും ശരി ഉത്തരം എന്ന് പറയുന്നത് മുല്ല എന്നതാണ് കേട്ടോ. മുല്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സൂപ്പർ കൈഡിയുണ്ട്. അപ്പോൾ നമ്മുടെ ആരൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള പേര് ഞാൻ ഓൾറെഡി വായിച്ചു. ശീപ ചീച്ചി കുമരകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം മുല്ല എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കൈഡിയുണ്ട്. മുല്ല എന്ന് പറഞ്ഞവർക്ക് മാത്രമല്ല, ഇതിനു മുമ്പ് രണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, അതിനും ശരി ഉത്തരം പറഞ്ഞവർക്കുള്ള കൈയടിയാണ് വരാൻ പോകുന്നത്. ദാ വരുന്നു കൈയടി. അങ്ങനെ കയ്യടിയൊക്കെ തന്നു കഴിയുമ്പോൾ ഇനി നമ്മള് ഒരു പാട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇത്രയും നേരം നമ്മൾ മത്സരത്തിന്റെ ആവേശത്തിലായിരുന്നല്ലോ. അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് റിലാക്സ് ആകാൻ, ഒന്ന് ആഘോഷിക്കാനായിട്ട് ഒരു പാട്ട്, ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ റേഡിയോ കഫേ. This is Radio Cafe.
1: വിശേഷങ്ങളും രസകരമായ മത്സരങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കഫേയാണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ അപർണയാണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ ഭംഗിയായിട്ട് ഫസ്റ്റ് സെഗ്മെന്റിനോട് ചാറ്റ പറഞ്ഞ് രണ്ടാമത്തെ സെഗ്മെന്റിൽ എത്തി നിൽക്കുകയാണ്. രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ടൈറ്റിൽ കയറണം. ദാ വരുന്നു ടൈറ്റിൽ.

അങ്ങനെ ടൈറ്റിലൊക്കെ കയറിയ സ്ഥിതിക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അതായത് എല്ലാം ഒരേ ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും, ഒരു പോയിന്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അത് ആദ്യത്തെ രണ്ട് ചോദ്യം കേൾക്കുമ്പോൾ മനസ്സിലാകും കേട്ടോ. അതായത് നമ്മൾ ചോദിക്കാൻ പോകുന്നതെല്ലാം യു എൻ സ്ഥാപനങ്ങളില്ലേ, യു എൻ സ്ഥാപനങ്ങളുണ്ടല്ലോ അതിന്റെ ആസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ ഞാൻ ഒരു സ്ഥാപനം പറയും, നിങ്ങൾ അതിന്റെ ആസ്ഥാനം പറയണം. അപ്പോൾ ആദ്യത്തെ ഇത് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ആദ്യത്തെ യു എൻ സ്ഥാപനങ്ങൾ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ യുനെസ്കോ ആണ് കേട്ടോ. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ് എന്നാണ് എനിക്കറിയേണ്ടത്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് യുനെസ്കോയുടെ പദ്ധതിയിൽ അല്ലെ, പട്ടികയിൽ പെട്ടു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ശരിക്കും ഈ യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ് എന്നാണ് എനിക്കറിയേണ്ടത് കേട്ടോ. ഇതിനെന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഒന്ന് നോക്കേണ്ട, ഫോൺ എടുക്കുക 9495730333. ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ, ഇതിലേക്ക് നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ അയക്കുക കേട്ടോ. ചോദ്യം ഇതാണ്, യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ് എന്നതാണ്. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ് എന്ന ചോദ്യത്തിന് ആ ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ് ആകാശ് മോൻ, ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ജനീവ തെറ്റിദ്ധരാണ്. നമുക്ക് പല സ്ഥാപനങ്ങളും യുനെസ്കോയുടെ വെച്ച് നോക്കുകയാണെങ്കിൽ ജനീവ കണക്ട് ചെയ്ത് വരും, പക്ഷേ ജനീവ അല്ല കേട്ടോ. സൽമീത്ത ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. രാജപ്പൻചേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. അന്നചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ് എന്നതാണ് എന്റെ ചോദ്യം. യുനെസ്കോ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശില്പചീച്ചി ശരിയുത്തരാണ് കേട്ടോ. ഗീതചീച്ചി ചുമ

എത്ര ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്? ലിസി ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. യുനെസ്കോ, യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ് എന്നാണ് എനിക്ക് അറിയേണ്ടത്. നമ്മളൊക്കെ കുറെ കേട്ടിട്ടുള്ളൊരു വാക്കാണ് അല്ലെങ്കിൽ ഒരു യു എൻ സ്ഥാപനമാണ് യുനെസ്കോ എന്ന് പറയുന്നത്. യുനെസ്കോയുടെ പൈതൃക പട്ടിക ഇതൊക്കെ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ് എന്നാണ് എനിക്ക് അറിയേണ്ടത്. ജയങ്കരായിട്ടൻ ശരി ഉത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. എൽ സി ജി ഷി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? ഓക്കെ, ഇത്രയും സമയം മതി അല്ലേ? ഇത്രയും സമയം മതി എന്ന് വിചാരിക്കുന്നു. ശരി ഉത്തരം എന്ന് പറയുന്നത് പാരീസ് ആണ് കേട്ടോ. പാരീസ് എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കയ്യടി ഞാൻ തരുന്നതായിരിക്കും അവസാനം. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ഇനി ആരെങ്കിലും ചോദിച്ചാൽ മറക്കരുത്, പാരീസ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഈ ചോദ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോക ആരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് എന്നാണ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. ലോക ആരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം അറിയാവുന്നവർ 9495730333 ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ വേഗം അയക്കാവുന്നതാണ്. ആകാശ്മോൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. രാജപ്പൻ ചേട്ടൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, ഇതിനിടയിൽ നിങ്ങൾ വോയിസ് നോട്ട് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് കേൾക്കാൻ പറ്റില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളത് ടാലന്റ് ഓഫ് ദ ഡേക്ക് അയക്കുന്നതാണെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്തിട്ടിടുക. രാജപ്പൻ ചേട്ടൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഗുഡ് ഈവനിങ് ശംസുദിനിക്ക. ഗീതി ചീച്ചി ചുമത്ര ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. എൽസി ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. പെബിൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ആകാശ് മോൻ പറഞ്ഞിട്ടുണ്ട്. സുജി ചീച്ചി ശരി ഉത്തരമാണ്. സൽമിത ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. എൽസി ചീച്ചി, അന്ന ചീച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ലിസി ചീച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ശില്പ ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ജയങ്കരേട്ടൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ലോക ആരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് എന്ന ചോദ്യത്തിന് ഇതാ നമ്മുടെ ഷീജ ചീച്ചിയും ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? സിമ്പിൾ ആയിട്ടുള്ളതാണ്, കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോക ആരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് എന്ന ചോദ്യത്തിന്റെ ശരി ഉത്തരം ഞാൻ തന്നെ പറയാൻ പോവുകയാണ്. ജനീവയാണ് കേട്ടോ. നമുക്കറിയാം യു എന്റെ മിക്ക സ്ഥാപനങ്ങളുടെ ആസ്ഥാനം വരുന്നത് ജനീവയാണ്. എന്നാൽ എല്ലാത്തിൻ്റെയും ജനീവയല്ല കേട്ടോ. അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം വരുന്നത് ജനീവയാണ്. ശരി ഉത്തരം പറഞ്ഞ ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ഉള്ള കൈയടി ഞാൻ തരുന്നതായിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഭക്ഷ്യ കാർഷിക സംഘടന, ലോക ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോക ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോക ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് എന്നതാണ് ചോദ്യം. ജനീവ തെറ്റുത്തരാണ്, എല്ലാം ജനീവയല്ല. ആകാശ് മോൻ എന്താ ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്, ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? സൽമീതയും ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റലി തെറ്റുത്തരാണ്. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്, മറ്റൊരുപാട് പ്രത്യേകതകളുള്ള രാജ്യമാണ്. അല്പം ഡിവൈനിറ്റി ഒക്കെ നമ്മൾ കാണുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. എൽ സി ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. അന്ന ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഗീത ചീച്ചി ചുമത്ര ശരി ഉത്തരമാണ്. അതുപോലെ തന്നെ ഫെബിൻ ശരി ഉത്തരമാണ്. ജയങ്കരേട്ടൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. പാരീസ് തെറ്റുത്തരാണ്. രാജപ്പൻ ചേട്ടൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ശില്പ ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ലക്ഷ്മി പ്രിയ ചീച്ചി ഇതാ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് എന്നതാണ് എന്റെ ചോദ്യം. ഇത്രയും ടൈം മതിയാകും അല്ലേ? എന്തായാലും ശരി ഉത്തരത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. റോം എന്നതാണ് കേട്ടോ ശരി ഉത്തരം. അപ്പോ ലോക ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ മറക്കരുത്, റോം ആണ്. നമ്മുടെ ഷീബ ചീച്ചി, ലിസ് ചീച്ചി, ശംസുദിനിക്ക
ഇത്രയും പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കയ്യടി കൊടുക്കണം. കയ്യടിയിലേക്ക് ഞാൻ അങ്ങ് കടക്കുകയാണ്. ദാ വരുന്നു കയ്യടി. അങ്ങനെ കയ്യടിയൊക്കെ തന്ന സ്ഥിതിക്ക് നമ്മൾ പതിയെ അങ്ങട് ടാറ്റ പറയുകയാണ് ഈ ഒരു സെഗ്മെന്റിനോട് കേട്ടോ. അപ്പോ എന്തായാലും നമ്മൾ പാട്ടിലൂടെ പോവുകയാണ്. അടുത്ത സെഗ്മെന്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോ അടുത്ത സെഗ്മെന്റ് ടാലന്റ് ഓഫ് ദ ഡേ ആണ്. നിങ്ങളുടെ കഴിവുകളൊക്കെ പുറത്തെടുക്കാനുള്ള അവസരമാണ്. പാട്ടൊക്കെ പാടുമ്പോൾ അല്പം ലെങ്ത് ഒക്കെ കുറച്ച് നിങ്ങൾ പാട്ട് പാടുക. പിന്നെ എല്ലാ ദിവസവും ഒരുമിച്ച് അല്ലേ, എല്ലാ ദിവസവും എല്ലാവരുടെയും ഒരാളുടെ പാട്ട് തന്നെ കൊടുക്കുമ്പോൾ അതിലൊരിതുണ്ട്. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവർക്കും അവസരം കൊടുക്കുന്ന രീതിയിൽ പാട്ടുകളൊക്കെ അയക്കുക കേട്ടോ. എന്തായാലും നമ്മൾ പാട്ടുകളൊക്കെ അയക്കുക. അതിന് ഒരു ചെറിയ സമയം എന്ന നിലയിൽ ഞാനൊരു കുഞ്ഞു പാട്ടിലേക്ക് പോവുകയാണ്. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
2: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
0: റേഡിയോ കഫേ.
2: രസകരമായിട്ടുള്ള മത്സരങ്ങളൊക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കഴിവിന്റെ ലോകത്തേക്ക് കടക്കുകയാണ്. ഇവിടെ കുറെ പേര് പാട്ടൊക്കെ പാടി അയച്ചു വന്നിട്ടുണ്ട്. ടാലന്റ് ഓഫ് ദി ഡേ ആകാനായിട്ട് ആരൊക്കെയാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ടൈറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല, അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട്. അപ്പൊ ആദ്യം എനിക്ക് ഇവിടെ വന്നിട്ടുള്ള പാട്ട് ആരാണ് അയച്ചിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഷീജു ചീച്ചി ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഷീജു ചീച്ചി ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി പാടിയിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഇതാ വരുന്നു ഷീജു ചീച്ചിയുടെ പാട്ട്.

സൂപ്പറായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം. നമ്മുടെ അമ്പിളി ചേച്ചി ഒരെണ്ണം അയച്ചു തന്നിട്ടുണ്ട്, അതൊന്ന് കേട്ടിട്ട് വരാം.

0: പകലുകളും മണിക്കിനാവിൻ കുതുമ്പ് വെള്ളം തുഴഞ്ഞു വന്നു. ഇന്നെനിക്ക് വേണ്ടി വെയിൽ പിതാക്കൾ വിരന്നു വന്നു പകൽക്കിനാവിൻ.
1: സൂപ്പർ ആയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് ആരയച്ച പാട്ടാണ് എന്ന് നോക്കുകയാണെങ്കിൽ, ഷംസുദ്ദീനിക്ക് ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട്, അതൊന്ന് കേട്ടിട്ട് വരാം.
2: ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനീയൻ, ഋതുദേവതയായി അരികിൽ നിൽക്കേ, നീ എന്നരികിൽ നിൽക്കേ. പറയൂ നിൻ കൈകളിൽ കുപ്പിവളകളോ, മഴവില്ലിൻ മണിവർണ്ണ പൊട്ടുകളോ, അരുമയാമ്പേറ്റിയിൽ കാർത്തികരാവിൻ്റെ അണിവിരൽ ചാർത്തിയ ചന്ദനമോ, ഒരു കൃഷ്ണ തുളസി തന്നൈർമല്യമോ, നീ ഒരു മയിൽ പീലിതൻ സൗന്ദര്യമോ, നീ ഒരു മയിൽ പീലിതൻ സൗന്ദര്യമോ. ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനീയൻ, ഋതുദേവതയായി അരികിൽ നിൽക്കേ, നീ എന്റെ അരികിൽ നിൽക്കേ.
1: സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ അടുത്തൊരു പാട്ടിലേക്ക് പോവുകയാണ്. എൽ സി ജേസി ആണ് അയച്ചിരിക്കുന്നത്, അതൊന്ന് കേട്ടിട്ട് വരാം.

സൂപ്പർ ആയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇന്ന് പാട്ട് പാടി എല്ലാവരെയും ടാലന്റ് ഓഫ് ദി ഡേ ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു അടിപൊളി കയ്യടി അവർക്ക് കൊടുക്കുകയാണ്. ദാ വരുന്നു അവർക്കുള്ള കയ്യടി. അങ്ങനെ കയ്യടിയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ പതിയെ എനിക്കിവിടെ ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയം ആയിട്ടുണ്ട്. ഇന്നത്തെ എന്താ പറയുക, റേഡിയോ കഫെ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു. പങ്കെടുത്ത എല്ലാവർക്കും, കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മൈ ആർ ജെ അപർണ സൈനിങ് ഔട്ട് ഫ്രം റേഡിയോ കഫേ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: Radio Macross 90.4 Time check.
2: 5 o'clock.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: തിരുവല്ല, ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: ഒരു തിര മറുതിര അവളൊരു തിരമാല, ഒരു കര മറുകര അവനൊരു കര പോല. ഒരു തിര മറുതിര അവളൊരു തിരമാല.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോ ഫാറ്റി ലിവർ പിടിപെട്ടു.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: തിരുവല്ല ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: റേഡിയോ മാക്ഫാസ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണാപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIT. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. ദേശീയ ധീരതാ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണമാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടന്നത്. പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ ശ്രീമതി മുർമു കൈമാറി. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ഈ വിഷയത്തിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചെങ്കിലും മറ്റ് നടപടികളുമായി പ്രതിപക്ഷാംഗങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു. പ്രതിപക്ഷത്തുനിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. ധനബില്ല് പാസാക്കുന്നതിനായി സഭ നാളെ വീണ്ടും ചേരും. ശബരിമല സ്വർണ്ണാപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പങ്കിന് തെളിവുകളുണ്ടെന്ന്

0: രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. ഒരു വശത്ത് അണക്കെട്ടിന്റെ സുരക്ഷയും മറുവശത്ത് ജലലഭ്യതയും ഉറപ്പുവരുത്തുക എന്ന രണ്ട് പ്രധാന അജണ്ടകളിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ ആശങ്കകളും ആവശ്യങ്ങളും കമ്മിറ്റിക്ക് മുമ്പിൽ വളരെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് ജെബി മേത്തർ എംപി പറഞ്ഞു. യോഗത്തിൽ കേന്ദ്ര പാർലമെന്ററി സമിതി അംഗങ്ങൾ, കേന്ദ്ര സംസ്ഥാന ജലവിഭവ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
1: കേറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണ ആഭരണ കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. ക്ഷേത്ര രജിസ്റ്ററുകളും ഏഴര പൊന്നാനിയും പരിശോധിക്കും. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആന്റ് സെക്യൂരിറ്റി ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. സെൻസസ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് സെൽഫ് എന്യൂമറേഷൻ ഡേ ആചരിച്ചു. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പ്രധാന ഓഫീസുകൾ ഉൾപ്പെടെ ജില്ലയിലെ വിവിധയിടങ്ങളിൽ പൊതുജനങ്ങൾക്കായി പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ നടന്നു. ജില്ലയിൽ ഇന്ന് വൈകിട്ട് 5 വരെയുള്ള കണക്ക് പ്രകാരം 40,463 കുടുംബങ്ങൾ സ്വയം വിവരം നൽകൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂടാതെ 3,128 പേർ സ്വയം വിവരം നൽകൽ പ്രക്രിയയുടെ പ്രാരംഭഘട്ടവും ആരംഭിച്ചു. SE.census.gov.in എന്ന വെബ് പോർട്ടലിലൂടെ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനാകും.
1: തിരുവനന്തപുരം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഹാജർ ബുക്കിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബിജെപി കൌൺസിലർമാർ പരസ്പരം ഏറ്റുമുട്ടി. ബിജെപി കൌൺസിലർമാർ ഹാജർ ബുക്ക് മാറ്റിവെക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് യോഗത്തിൽ പ്രതിഷേധം തുടങ്ങിയത്. ഇതേ തുടർന്ന് ഇരു പാർട്ടികളുടെയും ജനപ്രതിനിധികൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. കോൺഗ്രസ് കൌൺസിലർമാർ ഹാജർ ബുക്ക് കൈയടക്കി വെക്കാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് ബിജെപി ആരോപിച്ചു. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പരിശീലകനായ പ്രതി മനു എമ്മിന് 4-ാമത്തെ കേസിൽ 28 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ച് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി. 54,000 രൂപ പിഴ വിധിച്ചു. മുൻപ് വിധി പ്രസ്താവിച്ച 3 കേസുകളും ശിക്ഷാ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സ്കൂളുകളിലെ ത്രിഭാഷാ പഠന നയം നിലവിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ബാധകമായിരിക്കില്ലെന്ന് CBSE. ഇത് സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ബോർഡ് പുറപ്പെടുവിച്ചു. നിലവിൽ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ 10-ാം ക്ലാസിലെത്തുമ്പോൾ 3-ാം ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ വ്യാപക മഴ. ജലസംഭരണികളിൽ ജലനിരപ്പ് ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: കണ്ണൂർ ജില്ലയിൽ ഇന്ന് രാവിലെയോടെയാണ് മഴ ശക്തമായത്. ചിലയിടങ്ങളിൽ ഇടത്തരം മഴയും മറ്റിടങ്ങളിൽ ഇടവിട്ടുള്ള ഇടത്തരം മഴയുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പെരിങ്ങോ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്, 56 മില്ലിമീറ്റർ. പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 2 എണ്ണം 50 സെന്റിമീറ്റർ വീതവും 2 എണ്ണം 20 സെന്റിമീറ്റർ വീതവും 2 എണ്ണം 10 സെന്റിമീറ്റർ വീതവും ഉയർത്തി. ജില്ലയിൽ നാളെയും ഓറഞ്ച് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്.
1: സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം സ്വദേശികളാണിവർ. ജൂൺ മാസത്തിൽ 197 പേർക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ചമ്പക്കുളം മൂലം വെള്ളംകളിയിൽ അരോമ ചുണ്ടൻ ജേതാക്കൾ. ഈ വർഷം നീറ്റിലിറക്കിയ അരോമ ചുണ്ടന്റെ ആദ്യ മത്സരമാണിത്. നടുഭാഗം ചുണ്ടനാണ് 2-ാം സ്ഥാനം. നടുവിലെ പറമ്പൻ 3-ാം സ്ഥാനവും നേടി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങൾ ഏകീകരിക്കാനും അടിയന്തര ആരോഗ്യ ഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ട് മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്.
5: രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഗുണനിലവാരം, ലഭ്യത, കാര്യക്ഷമത, പ്രതികരണശേഷി എന്നിവ ഉറപ്പാക്കാൻ ഏകീകൃത മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണ് പ്രവർത്തന മാർഗരേഖയുടെ ലക്ഷ്യം. ആംബുലൻസുകളുടെ തരംതിരിക്കൽ, ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വിന്യാസവും ആസൂത്രണവും, മനുഷ്യവിഭവശേഷിയുടെ ആവശ്യകത, ഉപകരണങ്ങൾ, മരുന്നുകൾ, പരിശീലനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആംബുലൻസ് സേവനങ്ങളെ 112 എന്ന ഏകീകൃത അടിയന്തര പ്രതികരണ നമ്പറുമായി ക്രമാനുഗതമായി സംയോജിപ്പിക്കും. പ്രവർത്തന മാർഗ്ഗ

0: രേഖ, രാജ്യത്തിന്റെ അടിയന്തര ആരോഗ്യ പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന നാഴികക്കല്ലായി മാറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. കോട്ടയത്ത് അനധികൃതമായി കടത്താൻ ശ്രമിച്ച 20 ടൺ കക്കാത്തോട് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. രേഖകളില്ലാതെ വൈക്കം ടിവി പുരത്തുനിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ച ലോഡാണ് ഉദ്യോഗസ്ഥർ കുലശേഖരമംഗലത്ത് വാഹനം പിന്തുടർന്ന് പിടിച്ചെടുത്തത്. 40,000 രൂപ പിഴയും ഈടാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIT. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
3: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെങ്ങന്നൂർ. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
0: Ready Macfast 90.4 Time Check
2: 7 o'clock.

ഹലോ ഹലോ ഹായ് നമസ്കാരം ഗുഡ് ഈവനിങ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ആർ ജെ അമൃത കാർത്തിക. അപ്പൊ ഇഷ്ടമുള്ള ഗാനമൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണോ? ആണോ? ആണെങ്കിൽ വേഗം തന്നെ വിളിച്ചോളൂ. നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് വിളിക്കേണ്ട നമ്പർ 04692730333, 0469273333. അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണോ? നല്ല മഴയൊക്കെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട് അല്ലേ? ഞാൻ ഉണ്ട് ഇവിടൊക്കെ, ഈ പരിസരങ്ങളിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഴ ഇടയ്ക്കൊക്കെ വന്നു പോകുന്നുണ്ട്. എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് പെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ മഴയൊക്കെ ഇങ്ങനെ പെയ്യട്ടെ. അതിനോടൊപ്പം തന്നെ നല്ല നല്ല പാട്ടുകൾ കൂടി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കിട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ അല്ലേ? അത് നമുക്ക്, നമ്മൾ അന്ന് പറഞ്ഞതുപോലെ എന്താണ്, മഴ പാട്ട് അല്ല ജോൺസൺ മാഷ്. അയ്യോ, വീണ്ടും ഞാൻ തെറ്റിക്കുകയാണല്ലോ ഈശ്വര. എപ്പോഴും ആ ഒരു ഫ്ലോ അങ്ങ് പോകും. ആ യെസ്, അതൊന്നും എല്ലാവരും ആരെങ്കിലും കറക്റ്റ് അത് അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തേ. ജോൺസൺ മാഷ് കട്ടൻ ചായ പാട്ട് അല്ലേ? അങ്ങനെയല്ലല്ലോ, അതിനകത്തൊരു ഒരു ഒരു ഒരു ഫ്ലോ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലെ ആദ്യത്തെ പാട്ട് വരികയാണ്. എനിക്കൊരുപാട് ഇഷ്ടമുള്ള 180 എന്ന മൂവിയിലെ ഗാനം, നമ്മുടെ ശരത് സാറാണ് ആ ഒരു സിനിമയിലെ പാട്ടുകൾക്കെല്ലാം മ്യൂസിക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതറിയാമല്ലോ. അപ്പോൾ അതിലെ സന്ധിക്കാത എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മറക്കണ്ട, ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം, ആ ഒരു ഫ്ലോ നമുക്ക് കിട്ടിയിട്ടില്ല. അതെന്താണെന്നുള്ളത് പെട്ടെന്ന് നമ്മുടെ ഈ ഒരു സോങ്സ് ഓൺ ഡിമാൻഡിൽ മെസ്സേജിലൂടെ നിങ്ങളൊന്ന് അറിയിച്ചാൽ മതി കേട്ടോ. നോക്കട്ടെ ആരൊക്കെയാണ് അത് കറക്റ്റിന് അയക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: അമ്പിളി ചേച്ചി ഒരു മെസ്സേജിലൂടെ ചോദിച്ചിരിക്കുന്നത്, മോളെ ഇപ്പോൾ പറഞ്ഞത് കേട്ടില്ല മോളെ, ഒന്നും കൂടി പറയാമോന്ന്. ഞാൻ കണ്ടുപിടിച്ചു, മഴ കട്ടൻ ചായ ജോൺസൺ മാഷ് കേട്ടോ. അതായിരുന്നു ഞാൻ പറഞ്ഞത്, ആ ഒരു ഫ്ലോ എങ്ങനെയാണ് അത് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതെപ്പോഴും എനിക്ക് ഇങ്ങനെ തന്നെയാണ്. ഞാൻ അങ്ങ് മറന്നു പോകുന്ന വെച്ചാൽ അങ്ങനല്ല, ആ ഒരു ഫ്ലോ കിട്ടില്ല എപ്പോഴും. അപ്പൊ ഏതായാലും അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സോങ്സ് ഓൺ ഡിമാൻഡിലെ ഫേസ്റ്റ് കോളറിലേക്ക് പോവാണ്. ആരാണ് ആ ഒരു ഭാഗ്യവാനി, ഇനി ഭാഗ്യവതിയാണോ എന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ അറിയാം. ഗുഡ് ഈവനിങ്.
1: ഹലോ, നമസ്കാരം. ഗുഡ് ഈവനിങ്.
0: ഭാഗ്യവാനായ ആകാശേ, എന്തൊക്കെയുണ്ട് ആകാശേ വിശേഷം? മഴയല്ലേ അവിടെ? ഭയങ്കര മഴയാ? ആ ഇവിടെ മഴയ്ക്കൊക്കെ ഒരു ഒരു ആശ്വാസം ഒക്കെ ഉണ്ട്. അപ്പൊ പറഞ്ഞോളൂ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? മണിക്കിനാവിൻ കുതുമ്പവെള്ളം. ഓക്കെ, നല്ലൊരു പാട്ടാണ്. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: പിന്നെ തീർച്ചയായിട്ടും.
0: ആ പറഞ്ഞോ.
1: നമ്മുടെ മാർക്ക് ഫാസ്റ്റിലെ എന്റെ ചാമ്പ്യനായ അമൃത ചേച്ചി, ദീപ ചേച്ചി, അപർണ ചേച്ചി, പിന്നെ ടെക്നീഷ്യൻസ്, ബാക്കി എല്ലാ ഡെഡിക്കേറ്റ് ചെയ്യും.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഞങ്ങളുടെ ചങ്കായ ആകാശിന് വേണ്ടിയിട്ട് ഞങ്ങൾ പാട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് കേൾക്കാം
1: കേട്ടോ.
0: ശരി ശരി. അപ്പം നമ്മുടെ ആകാശാണ് വിളിച്ചത് ചിറക്കടവിൽ നിന്നും. ചോദിച്ച പാട്ട് പോക്കിരി രാജ എന്ന ചിത്രത്തിലെ മണിക്കിനാവിൻ എന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് കേട്ടോ. സാധാരണ പോക്കിരി രാജ എന്നൊരു സിനിമ കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് കേട്ടില്ലേ കേട്ടില്ലേ ഇതല്ലേ. പക്ഷേ ഈ മണിക്കിനാവിൻ എന്നുള്ള പാട്ട് വല്ലപ്പോഴും ആണോ ഒന്ന് കേൾക്കുന്നതും ആസ്വദിക്കുന്നതും എന്തായാലും നമ്മുടെ ആകാശ ഗാനം ചോദിച്ചിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്കാ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ June 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
6: സബദ സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർ ജെ അവൃത കാർത്തിക. നമ്മൾ അടുത്ത കോളറിലേക്ക് പോവാണ് കേട്ടോ. ആരാണെന്ന് നോക്കാം. ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇതാരാണ്?
7: അമൃത. ഒരു വലിയ ഗുഡ് ഈവനിങ്.
6: വലിയ വലിയ ഗുഡ് ഈവനിങ്. ഓക്കെ, ആന്റണി ചേട്ടാ.
7: എനിക്ക് നമസ്കാരം. എനിക്ക് നീല കണ്ണുകൾ എന്ന് പറയുന്ന ഒരു പഴയ സിനിമ ഉണ്ട്. അതിലെ ജയചന്ദ്രമാടി ഒരു പാട്ടാണ്. ആ ഗാനരംഗത്ത് അഭിനയിക്കുന്ന സുമാരനാണ്. ഒരൊറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. സുമാരൻ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനായിരുന്നു ആ കാലഘട്ടത്തിൽ. ഞാൻ ആ കാലഘട്ടത്തിൽ മിക്കവാറും നടന്മാരെ കണ്ടിട്ടുള്ളതാണ്.
6: പക്ഷെ
7: ഈ സുകുമാരനെ കാണാൻ പറ്റിയില്ല. ഇവിടെ തുറമുഖം ഷൂട്ടിംഗ് നടക്കുമ്പോ ഞാൻ കാണാൻ പോയിട്ട് കാണാൻ പറ്റിയില്ല. അവസാനം കടവന്തര ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി സുകുമാരൻ. കാണാൻ ഞാൻ ചെല്ലണം, ഞാൻ അനുവാദമൊക്കെ കിട്ടി കാണാൻ ചെന്നപ്പോ സുകുമാരൻ മരിച്ചു. അപ്പോ അതൊരു വല്ലാത്ത ഓർമ്മയാണ്. അപ്പൊ അദ്ദേഹം പാടി അഭിനയിക്കുന്ന ഒരു പാട്ടാണ് സ്വന്തം കാമുകിയുടെ മരണശേഷം ഇങ്ങനെ വിരഹ ഗാനം പാടിക്കൊണ്ട് നടക്കുന്ന ഒരു ഗാനമാണ്. അതൊന്ന് വെച്ചോളൂ, കേൾക്കാനാണ്.
6: തീർച്ചയായിട്ടും. കല്ലോലിനി, വനകല്ലോലി,
7: വനകല്ലോലി.
6: അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ
7: എല്ലാവർക്കും?
6: എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ ചേട്ടാ, കേൾക്കാം. ആന്റണി ചേട്ടനാണല്ലേ. ആന്റണി ചേട്ടൻ ഏതൊരു പാട്ടായിക്കോട്ടെ, എന്താണെങ്കിലും അതിന്റെ പിന്നിൽ ഒരു ചെറിയ കഥയും കൂടി പറഞ്ഞിട്ടേ പോകുള്ളൂ അല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ ആന്റണി ചേട്ടൻ ചോദിച്ചതുപോലെ കല്ലോലിനി വന കല്ലോലിനി എന്ന ഗാനം നമുക്ക് കേൾക്കാം. ജയചന്ദ്രൻ അദ്ദേഹമാണ് പാടിയിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ഓക്കെ, അപ്പൊ നമ്മള് നമ്മുടെ ആന്റണി ചേട്ടൻ ചോദിച്ച ആ ഗാനവും കേട്ടിരിക്കുന്നു. അമ്പിളി ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ആകാശ് മോനെ ആ സോങ് ഞാൻ ഇങ്ങ് എടുത്തു കേട്ടോ, താങ്ക് യു മോനെ എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആകാശ് ചോദിച്ച മണിക്കിനാവിൻ എന്ന ആ ഗാനം നമ്മുടെ അമ്പിളി ചേച്ചി ഇങ്ങ് എടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമ്പിളി ചേച്ചി തരില്ല, ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ട പാട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു മെസ്സേജ്, ഹായ് മോളെ, എനിക്ക് താളവട്ടം എന്ന ചിത്രത്തിലെ കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ എന്ന ഗാനം വേണം, മാക്വാസിലെ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മിനിച്ചേച്ചിയാണ് കേട്ടോ പാട്ട് ചോദിച്ചത്. മിനിച്ചേച്ചി, നമ്മൾ സോങ്സ് ഓൺ ഡിമാൻഡിൽ മെസ്സേജിലൂടെ പാട്ട് ചോദിക്കുന്നത് സാറ്റർഡേയും സൺഡേ ആണ് കേട്ടോ, ശനിയും ഞായറും ആണേ. അല്ലാത്ത, അതായത് മൺഡേ ടു ഫ്രൈഡേ നമ്മൾ നേരിട്ട് വിളിച്ചെങ്കിൽ മാത്രമേ പാട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി വിളിക്കുമല്ലോ. അങ്ങനെ നമ്മൾ അടുത്ത കോളറിലേക്ക് പോകുന്നു. ഗുഡ് ഈവനിങ്, നമസ്കാരം, ആരാണ്? എന്തോ മനസ്സിലായി, രഘു ചേട്ടാ പറയൂ, ഏത് പാട്ടാ വേണ്ടേ? ആ സൂപ്പർ, ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ, അനിൽ വായ്പൂര് അല്ലേ, ശരി. അനിൽ ചേട്ടനും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ, ശരി. നമ്മുടെ രഘുചേട്ടനാണ് കേട്ടോ ആനിക്കാട് നിന്നും വിളിച്ചത്. വൈശാലി ചിത്രത്തിലെ ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി, ഓ എന്നാ പാട്ടല്ലേ. അപ്പൊ നമുക്ക് ആ ഗാനം കേൾക്കാം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: സഭയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഒരു കാര്യം അറിഞ്ഞു എല്ലാവരും. എല്ലാവരും അറിയുന്നുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. അതായത് 7:30 കഴിഞ്ഞിരിക്കുന്നു. പാട്ടുകളൊക്കെ കേട്ടിങ്ങനെ പോകുമ്പോൾ സമയം പോകുന്നത് അറിയില്ല. അതൊരു വലിയ വലിയൊരു സത്യമാണ്. 7:00 കഴിഞ്ഞ് 32:09 ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നമ്മുടെ അടുത്ത കോളറിലേക്ക് പോകുന്നു. ഗുഡ് ഈവനിങ്, നമസ്കാരം.
3: നമസ്കാരം.
2: മനസ്സിലായി, പറയൂ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? നമ്മുടെ ദാസേട്ടനും അതുപോലെ വാണിയമ്മയും പാടിയ പാട്ട് അല്ലേ? ഓക്കെ, നമുക്ക് കേൾക്കാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
3: കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആയിക്കോട്ടെ.
2: ശരി, ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് കേൾക്കാമേ.
3: ഓക്കെ,
2: ശരി. മുഹമ്മദ് ഏട്ടനാണ് കേട്ടോ വിളിച്ചത്. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മ, നല്ലൊരു പാട്ടാണ് അല്ലേ? ആ ഗാനം കേൾക്കാം. അപ്പോൾ ഇതാ വരുന്നു നമ്മുടെ ഷംസുദ്ദീൻ ചേട്ടൻ്റെ ഒരു മെസ്സേജ്. ഹായ് അമൃതക്കുട്ടി, പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4.

0: രസമല്ലേ ആ ഒരു പാട്ട് കേൾക്കാനായിട്ട്. ഇങ്ങനെ ഒരു ഓളത്തിൽ അങ്ങ് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കോളർ ഉണ്ട്, അതാരാണെന്ന് നോക്കാം. ഗുഡ് ഈവനിങ്, നമസ്കാരം. എന്തോ എന്തോ, ഇതാരാണ്? അതാ, ചുമത്രയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മിനി ചേച്ചി എത്തിയിരിക്കുന്നു. പറയൂ മിനി ചേച്ചി, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: കേൾക്കാത്ത ശബ്ദം എന്ന സിനിമയില് കന്നിപ്പൂമാനം കണ്ണും നട്ട് നോക്കിയിരിക്കെ,
0: നല്ലൊരു പാട്ട്. ആ ഓക്കെ, കണ്ണും നട്ടങ്ങനെ ഇരിക്കുകയാണ് അല്ലേ?
1: ആ നമ്മുടെ ആ റേഡിയോ കൂട്ടുകാർക്കും അമൃത കുട്ടിക്കും എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ ചേച്ചി, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ
0: ശരി. അപ്പൊ നമ്മുടെ മിനി ചേച്ചിയാണ് ചുമത്രയിൽ നിന്ന് വിളിച്ചത്. കന്നിപ്പൂമാനം കണ്ണും നട്ടു, നല്ലൊരു പാട്ടാ. അപ്പൊ നമുക്ക് ആ ഗാനം കേൾക്കാം കേട്ടോ. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: സമയം 7 മണി കഴിഞ്ഞ് 43:17 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കൂടെ സോങ്സ് ഓൺ ഡിമാൻഡിൽ അടുത്ത കളർ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗുഡ് ഈവനിങ്, നമസ്കാരം. ജോമോൻ ചേട്ടാ, പറയൂ, ഏത് പാട്ടാ വേണ്ടേ? സൂപ്പർ. ഡെഡിക്കേഷൻ ഉണ്ടോ? ഈ പാട്ട് ഇഷ്ടപ്പെടാത്തവർ ആരാണുള്ളത്? അപ്പൊ നമുക്ക് ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ ചേട്ടാ. സ്വയം മറന്നുപോയെന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വെൽക്കം ടു കൊടൈക്കനാൽ എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടോ. അപ്പൊ ഇതാവുന്നു സോങ്. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: സപദ, നമ്മള് അടുത്ത കോളിലേക്ക് പോവാണ്. ആരാണെന്ന് നോക്കാം. ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: ഹലോ, ഇതാരാണ്?
1: അൻസാർ, കൊല്ലം വരുന്നാപ്പള്ളി.
0: ഓക്കെ അൻസാർ, ഏട്ടാ പറയൂ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് തീർച്ചയായിട്ടും
0: ഉണ്ടോ?
1: ആ, ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആ പറഞ്ഞോ.
1: ശിവ കുമരകം, ജി മുഹമ്മദ് വടക്കേ വായന, ഒരു പ്രശാന്തി, സന്തോഷ് നടക്കാവ് കോഴിക്കോട്, ആനന്ദൻ പിള്ളാരി, ഒരു കണ്ണൂർ, പിന്നെ തിരുവല്ല എഫ് എം റേഡിയോ വെക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും.
0: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞ താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ടേക്കാം
1: കേട്ടോ.
0: ശരി, ഓക്കെ, അപർണയ്ക്കും പ്രത്യേക ഡെഡിക്കേഷൻ പറഞ്ഞേക്കാം കേട്ടോ. ഓക്കെ
1: ഓക്കെ,
0: ശരി. അപ്പൊ നമ്മുടെ അൻസാറിയണ്ണാണ് കേട്ടോ വിളിച്ചത്, പാട്ട് ചോദിച്ചത്. നേരം പോയി നേരം പോയി എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: അങ്ങനെ ഇതാ നമ്മൾ ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിലെ ലാസ്റ്റ് ലക്കി കോളറിലേക്ക് പോവാണ്. അത് ആരാണ് ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: ഗുഡ് ഈവനിങ്, നമസ്കാരം.
0: ഓ, താങ്കളാണല്ലേ ആ ഭാഗ്യവാൻ. അവസാനം കിട്ടി. അനിൽ ചേട്ടാ പറയൂ, നീ ഏത് പാട്ടാ വേണ്ടേ
1: ഇന്ന്? ഭീമ എന്ന മൂവിയിലെ മുതൽ മഴയെത്തേറി,
0: മുതൽ മഴ എന്നെ നനയ്ത്തത്, അതാണ്, അതല്ലേ ഉദ്ദേശിച്ചേ? ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ എല്ലാ കൂട്ടുകാർക്കും ഡെഡിക്കേഷൻ ചെയ്യുന്ന അമൃത കാർത്തികുട്ടിക്ക്, ദീപകുട്ടിക്ക്, അപ്പൂസിനും വേണ്ടി.
0: ഓക്കെ ചേട്ടാ, ഓക്കെ ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാമേ.
1: ഓക്കെ, താങ്ക് യു, താങ്ക് യു.
0: ഓക്കെ, നമ്മുടെ അനിൽ ചേട്ടനാണ് കേട്ടോ, വായ്പൂരിൽ നിന്ന് അനിൽ ചേട്ടനാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഭീമ എന്ന ചിത്രത്തിലെ മുതൽ മഴ എന്നെ നനയ്ത്തത് എന്ന മനോഹരമായ ഗാനമാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിലെ ലാസ്റ്റ് സോങ്. അപ്പം തന്നെ കുറച്ച് മെസ്സേജ് എത്തിയിട്ടുണ്ട്. തടസ്സങ്ങളെല്ലാം മാറിയിട്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല, അതിനെയൊക്കെ മറികടക്കാൻ ഒരൊറ്റ ആയുധമേ ഉള്ളൂ, ചങ്കൂറ്റം. ഹായ് അമൃത കാർത്തിക്കുട്ടി, ഗുഡ് ഈവനിങ് ദീപക്കുട്ടി, അപ്പൂസ്കുട്ടി, റേഡിയോ ഫാമിലി, ഗുഡ് നൈറ്റ്. ഈ ഒരു മെസ്സേജ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഇത് ആരുടെ മെസ്സേജാണെന്ന്. യെസ്, അനിൽ ചേട്ടൻ്റെ. അനിൽ ചേട്ടന് ശുഭരാത്രി നേരുകയാണ് കേട്ടോ. ഷീബ ചേച്ചിയുടെ മെസ്സേജ് ഉണ്ട്. ഗുഡ് ഈവനിങ് അമൃതക്കുട്ടി, ഞാൻ ഷീബ കുമരകം. കന്നിപ്പൂമാനം എന്ന പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. അത് ആവശ്യപ്പെട്ട മിനി റജിക്കും ആലപ്പുഴയിലുള്ള മിനി ബാബുവിനും ഗംഗാധരൻ പയ്യന്നൂരിനും ശ്രീധരൻ ചേട്ടനും സൗഹൃദവാണി കൂട്ടുകാർക്കും കേട്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു ശുഭരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഷീബ ചേച്ചി, ഷീബ ചേച്ചിക്കും ശുഭരാത്രി നേരുന്നു. ലോക ഫുട്ബോളിൽ ഇന്ന് രാത്രി 10:30 തീ പാറും പോരാട്ടം, ബ്രസീൽ ആൻഡ് ജപ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവൻ ചേട്ടൻ. ഓ, എനിക്ക് വയ്യ. അപ്പോൾ നോക്കാം അല്ലേ നാര് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ജീവൻ ചേട്ടാ ശുഭരാത്രി നേരുന്നു. എന്തായാലും ശുഭരാത്രി അല്ല ഇന്ന്, ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയാണെന്നുള്ളത് എനിക്കറിയാം അല്ലേ. യെസ്. അപ്പോൾ ഓക്കെ, രാജപ്പൻ ചേട്ടൻ പാട്ട് കേട്ട് ഞാനും കൂടെയുണ്ട്. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് രാജപ്പൻ ചേട്ടാ. ശുഭരാത്രി ഞാനും നേരുന്നു. ജയങ്കരേട്ടൻ മെസ്സേജ്, പ്രിയപ്പെട്ട മാക്ഫാസ്റ്റും ശബ്ദറാണിയായ അമൃതയ്ക്കും നല്ലൊരു നമസ്കാരം നേരുന്നു. ഓ, ഇന്നലെ എനിക്ക് പാട്ട് കിട്ടിയത് കൊണ്ട് ഇന്ന് പാട്ടൊന്നും വേണ്ട കേട്ടോ. ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ നല്ല മഴയാണ്. പാട്ട് വേണ്ടെന്ന് പറഞ്ഞത് ഞാൻ കോൾ വിളിച്ചാൽ കിട്ടില്ല, അതാണ് കാരണം. എന്നും പറയുന്ന പോലെ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. ഞങ്ങളുടെ പ്രിയ മാക്ഫാസ്റ്റിനും പ്രിയ കൂട്ടുകാർക്കും ഒപ്പം ഞങ്ങളുടെ സൗഹൃദവാണിയിലെ ഒരുപാട് സുഹൃത്തുക്കൾക്കും നല്ലൊരു ശുഭരാത്രി അങ്ങ് നേർന്നുകൊണ്ട് ഫോർട്ട് കൊച്ചിക്കാരൻ ജയങ്കർ സലിത ശ്രീനന്ദ. ജയങ്കരേട്ടാ, ജയങ്കരേട്ടനും ശുഭരാത്രി നേരുന്നു. അനിൽ ചേട്ടൻ ദാ അതിനിടയിൽ ഇന്ന് ബ്രസീൽ ജയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം ആര് ജയിക്കും എന്നുള്ളത്. ഗീത ചേച്ചി അമൃതമോളെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് നൈറ്റ് ഗീത ചേച്ചി. ഓക്കെ, ബ്ലാക്ക് ടീ ആൻഡ് മാരി ബിസ്ക്കറ്റ്സ്, ഓക്കെ അതിൻ്റെ കൂടെ. ഓ ശരി, ജീവൻ ചേട്ടനാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമ്മുടെ അനിൽ ചേട്ടൻ ചോദിച്ച ഭീമ എന്ന ചിത്രത്തിലെ മുതൽ മഴ എന്ന ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. ആ ഒരു ഗാനം ഞാനും എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ വരുന്നു സോങ്. കൂടെ ഉണ്ടായിരുന്നത് ആർജി അമൃത കാർത്തിക. ഇനി നമുക്ക് മറ്റൊരു പരിപാടിയിലൂടെ വീണ്ടും ഒത്തുചേരാം. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012 5866 61.
0: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
2: ഹായ് ഹലോ, റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടില് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതായത് പ്രതിരോധ ശക്തിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുക്കളയിൽ തന്നെ നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സാധാരണ വിഭവമാണ്. നമുക്കറിയാം, എന്തെങ്കിലുമൊക്കെ ക്ലൈമറ്റ് ചേഞ്ച് ആവുമ്പോഴാണ് ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലെ. ജലദോഷം, തൊണ്ടവേദന, മൂക്കടപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ പൂർവികരൊക്കെ ആശ്രയിച്ചിരുന്ന ഏറ്റവും മികച്ച വീട്ടുവൈദ്യങ്ങളിൽ ഒന്ന് എന്താണെന്നറിയോ? മുളക് രസം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ദക്ഷിണേന്ത്യൻ വിഭവം ഒരു കറിയോ സൂപ്പോ മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് ചൂടും പ്രതിരോധ ശേഷിയും നൽകുന്ന ആരോഗ്യ പാനീയം കൂടിയാണ്. അതായത് കുരുമുളകിന്റെ ശക്തമായിട്ടുള്ള ഔഷധ ഗുണങ്ങളാണ് മുളക് രസത്തിന്റെ ഏറ്റവും പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന പൈപ്പറിൻ എന്ന ഘടകം ശരീരത്തിലെ മെറ്റബോളിസം മെച്ചപ്പെടുത്തും, പ്രതിരോധ ശേഷി കൂട്ടും. അപ്പൊ മഴക്കാലത്തൊക്കെ സാധാരണയായിട്ട് അനുഭവപ്പെടുന്ന മൂക്കടപ്പ്, അതുപോലെ തൊണ്ടയിലൊക്കെ അസ്വസ്ഥത ഉണ്ടാവുമല്ലോ, ചുമ, ഇതിനൊക്കെ ആശ്വാസം നൽകാനായിട്ട് ഈ കുരുമുളക് ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ ജീരകം ദഹന പ്രക്രിയ സുഗമമാക്കും. ഗ്യാസ് ട്രബിൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് നല്ലതാണ്. വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. നമ്മുടെ ആന്റി ബാക്ടീരിയൽ, ആന്റി വൈറൽ ഗുണങ്ങൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് വെളുത്തുള്ളിയിൽ. അപ്പൊ അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് മുളക് രസം. ആ മുളക് രസം വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മളിന്ന് രുചിക്കൂട്ടില്. ഇതിനു വേണ്ടിയിട്ട് 1 teaspoon കുരുമുളകും 1 teaspoon ജീരകവും 5 to 6 അല്ലി വരെ വെളുത്തുള്ളി, ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ പുളി, 1 തക്കാളി, മഞ്ഞൾപ്പൊടി 1/2 teaspoon, 1 നുള്ളുകായം, 1/2 teaspoon കടുക്, 1 വച്ചൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യത്തിന് കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം 3 to 4 cups വരെ. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുത്തു വെക്കണം. അപ്പൊ ഒന്നും കൂടി പറഞ്ഞുതരാം. കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, പുളി, തക്കാളി, മഞ്ഞൾപ്പൊടി, കായം, കടുക്, വച്ചൽമുളക്, കറിവേപ്പില, മല്ലിയില, ഉപ്പ്, വെള്ളം. ആദ്യം നമ്മൾ കുരുമുളകും ജീരകവും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. അതിന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള എസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചെടുക്കണമല്ലോ. ഇനി പുളി വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് അതിലേക്ക് ഈ മിശ്രിതവും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തക്കാളി ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഏകദേശം 10 to 15 minutes വരെ തിളപ്പിച്ച ശേഷം തീ ഒന്ന് കുറച്ച് വെക്കാം. ഇനി വേറൊരു പാനില് എണ്ണയോ നെയ്യോ ചൂടാക്കി കടുക് ഒട്ടിക്കണം. എന്നിട്ട് അതിലേക്ക് വച്ചൽമുളകും കറിവേപ്പിലയും കായവും ചേർത്തിട്ട് ഒന്ന് താളിച്ചെടുക്കാം. ഈ താളിച്ചത് രസത്തിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് 1 minute കൂടി ചൂടാക്കുക. ലാസ്റ്റ് മല്ലിയില വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മഴക്കാലത്ത് മുളക് രസം കഴിക്കുന്നതിന്റെ ഗുണങ്ങൾ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂക്കടപ്പ് കുറയ്ക്കാനും അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ജീരകവും വെളുത്തുള്ളിയും ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നം കുറയ്ക്കാനായിട്ട് നല്ലതാണ്. പിന്നെ നമുക്ക് പ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് നല്ലതാണ്. അപ്പം അങ്ങനെ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു സമയത്താണ് രസം ഒക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതും, പിന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഈ ജീരകത്തിന്റെയും രസത്തിന്റെ കുരുമുളകിന്റെ ഒക്കെ ഒരു സുഗന്ധം ഉണ്ടല്ലോ, അത് വിശപ്പ് കൂട്ടാനും ഭക്ഷണം കൂടുതൽ ആസ്വദിച്ച് കഴിക്കാനും ഒക്കെ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും മഴക്കാലത്ത് ഒരു രസം വെക്കണം എന്നുണ്ടെങ്കിൽ, മഴക്കാലത്ത് മാത്രമല്ല കേട്ടോ, എപ്പം വേണമെന്നുണ്ടെങ്കിലും വെക്കാം. നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ പനിയൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഒരു രസം വെച്ച് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ എന്തായാലും ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
4: നല്ല നീളമുള്ള മുടി വേണമെന്ന് ആഗ്രഹിക്കാത്തതായി ആരും ഉണ്ടാവില്ലല്ലേ. അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോ വെൽക്കം ടു ചമയം വിത്ത് മീ ആർ ജി അപർണ. നമ്മൾ സാധാരണ മുടി വളരാനായിട്ട് കൂടുതലും ഉപയോഗിക്കുന്നത് എണ്ണക്കൂട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെയർ പാക്കുകളോ ഒക്കെ ആയിരിക്കും. എന്നാൽ ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ഹെയർ ടോണറാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നമ്മുടെ അടുക്കളയിലുള്ള ചെറിയ ചെറിയ ഐറ്റംസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ടോണർ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നു എന്നതുകൊണ്ട് ഇത് ഗുണത്തിൽ യാതൊരുവിധ പിന്നോക്കം കാണിക്കുന്ന ഒന്നല്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കേണ്ടതെന്നും ഈ ഒരു ടോണർ തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നും നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ വേണ്ടത് കരിഞ്ജീരകമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ സാധാരണ കണ്ടുവരുന്ന ഒന്നാണ് കരിഞ്ജീരകം. ഇനിയിപ്പോൾ വീടുകളിൽ ഇല്ലെങ്കിൽ അങ്ങാടിക്കടയിലൊക്കെ വളരെ തുച്ഛമായ വിലയിൽ കരിഞ്ജീരകം മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പൊ കരിഞ്ജീരകമാണ് പ്രധാനമായിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്. നമുക്കറിയാം ഉലുവ നമ്മുടെ മുടിയുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് മികച്ച ഒരു ഉപാധിയാണ് കേട്ടോ. അപ്പോ കരിഞ്ജീരകവും ഉലുവയും തുല്യ അളവിൽ എടുത്ത് ആദ്യം മാറ്റി വെക്കുക. ശേഷം നമുക്ക് വേണ്ടത് പച്ചരിയാണ് കേട്ടോ. പച്ചരിയും ഇതേ അളവിൽ തന്നെ എടുക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് പൊടിക്കുക. ഇതിലേക്ക് കറിവേപ്പിലയുടെ ഇലകളില്ലേ അതും ഉണക്കി പൊടിച്ച് ചേർക്കണം കേട്ടോ. ഉണക്കി പൊടിക്കുക എന്ന് പറയുമ്പോൾ തണലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് ചേർക്കുകയാണ് വേണ്ടത്. അപ്പോ ഇത്ര ഐറ്റംസ് നന്നായിട്ട് പൊടിച്ച് ഒരു ഡപ്പയിലിട്ട് മാറ്റി വെക്കുക. ഇനി ആവശ്യമുള്ള സമയത്ത് വെള്ളം ചെറുതായിട്ട് ചൂടാക്കി ഇതിലേക്ക് ഈ പൗഡർ ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഒരു ടേബിൾ സ്പൂൺ പൗഡർ ഇട്ടാൽ മതിയാകും ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക്. ശേഷം ഈ വെള്ളം തണുത്ത് കഴിയുമ്പോൾ ഊറ്റി ഒരു ചെറിയ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുടിക്ക് കരുത്ത് കൂടുവാനും അതുപോലെ തന്നെ നല്ല ഉള്ളോടെ വളരുവാനും സഹായിക്കുന്നതാണ്. അപ്പോൾ ഇനി എണ്ണയൊക്കെ ഉപയോഗിക്കാനായിട്ട് മടിയുള്ളവരാണെങ്കിൽ, ഒരുപാട് നേരം ഹെയർ പാക്കുകളൊക്കെ തലയിൽ വെക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, അലർജി കാര്യങ്ങളുള്ളവർക്കൊക്കെ സാധാരണ ഇങ്ങനെ ഹെയർ പാക്കുകൾ തലയിൽ ഒരുപാട് സമയം വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ എളുപ്പം പരീക്ഷിക്കാവുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു ഹെയർ ടോണർ. പിന്നെ ഈ ഒരു ടോണർ നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ചാലേ നമുക്ക് നല്ലൊരു റിസൾട്ട് ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് മുടി നല്ല നീളത്തിൽ വളരാൻ സഹായിക്കുന്ന ഒരു ഹെയർ ടോണറാണ് ഞാൻ ഇന്ന് ചമയത്തിലൂടെ പരിചയപ്പെടുത്തിയത്. ഇത് പരിചയപ്പെടുത്തി കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് പതിയെ എനിക്ക് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായിരിക്കുകയാണ് കേട്ടോ. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: കൊച്ചി. മലയാള സിനിമയിൽ വൻ വിജയങ്ങൾ കൈവരിച്ച നടൻ, മലയാള സിനിമയുടെ ശ്രീ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന നടൻ, മലയാളികളുടെ സ്വന്തം ശ്രീനിയേട്ടൻ. നമസ്കാരം, ഓർമ്മയിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണ. ഓർമ്മയിൽ ഇന്ന് മലയാളികളുടെ പ്രിയങ്കരനായ നടനും സംവിധായകനുമായ ശ്രീനിവാസൻ.
1: ഏത് രീതിയിലാണ് എനിക്ക് കുട്ടിയോടുള്ള ഇഷ്ടം കാണിക്കേണ്ടത് എന്നറിയാതെ പോയി. എനിക്ക് മാപ്പ് തരണം.
2: എന്ത് ധൈര്യത്തിന് ഈ ഇഷ്ടം തോന്നി എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല.
1: ഒരാളെ ഇഷ്ടപ്പെടാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്.
2: ആ ധൈര്യം മനസ്സിലിരിക്കുള്ളൂ.
1: എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. സൂര്യനോട് ചോദിച്ചിട്ടല്ല താമരം ഇടരുന്നത്. ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് ഗുരുസ്ഥാനം കൽപ്പിച്ചത് അങ്ങേരോട് ചോദിച്ചിട്ടല്ല. വെറുപ്പാണ് അധമമായ വികാരം, ഇത് സ്നേഹമാണ്. ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുടെയും സമ്മതം ആവശ്യമില്ല.
0: മലയാള ചലച്ചിത്ര രംഗത്തെ പ്രശസ്ത നടനും തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെയായിരുന്നു ശ്രീനിവാസൻ. 1986 April 4 തലശ്ശേരിക്കടുത്തുള്ള പാട്ടിത്ത് ശ്രീനിവാസന്റെ ജനനം. നർമ്മത്തിന് പുതിയ ഭാവം നൽകിയ ശ്രീനിവാസൻ സ്വന്തം സിനിമകളിലൂടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ നർമ്മത്തിന്റെ സഹായത്തോടെ വെള്ളിത്തിരയിലെത്തിച്ചു. കതിരൂർ ഗവൺമെന്റ് സ്കൂളിലും പഴശ്ശിരാജ NSS കോളേജിലുമായിട്ടായിരുന്നു ശ്രീനിവാസന്റെ വിദ്യാഭ്യാസം. പിന്നീട് അദ്ദേഹം മദ്രാസിലെ ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിനിമാ അഭിനയത്തിൽ ഡിപ്ലോമ എടുത്തു. ശ്രീനിവാസൻ മലയാളികളുടെ വാർത്തകളിലും നിരന്തരം ഇടം പിടിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പല നിലപാടുകളും കേരള സമൂഹത്തിൽ ചൂടേറിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചത്. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ആധുനിക വൈദ്യശാസ്ത്രം, ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായുള്ള വിമർശനം, ജൈവകൃഷി തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാട് ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. താനൊരു സ്വതന്ത്ര ചിന്താഗതിക്കാരനാണെന്നും ആരുടെയും നിയന്ത്രണത്തിന് കീഴിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഈ തുറന്നു പറച്ചിലുകളിലൂടെ അദ്ദേഹം പലപ്പോഴായി വ്യക്തമാക്കിയിരുന്നു.
3: ആരാ ഇവിടെ വരുന്നവർക്കൊക്കെ 100 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. അത് വാങ്ങാൻ വേണ്ടി വന്നാണ്. ഈ 100 രൂപ ഡെയിലി കൊടുക്കുന്നുണ്ടോ? എല്ലാ ദിവസവും ഇങ്ങോട്ട് വരണോന്നറിയാനാ?
4: വേണ്ട, നടന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. മേൽവിലാസം തന്നെ അങ്ങോട്ട് അയച്ചുതരാം.
3: വളരെ ഉപകാരം. മേൽവിലാസം NP അംബുജാക്ഷൻ, മലയാള നോവലിസ്റ്റ്, അംബുജ് ടൈലേഴ്സ്, ടെമ്പിൾ റോഡ്, തായങ്കരി.
4: നോവലിസ്റ്റാണ്?
3: അതെ, നോവൽ എഴുതാത്ത സമയത്ത് ടൈലറാണ്. എന്റെ ഫസ്റ്റ് വർക്ക് ചിറകുടിഞ്ഞ കിനാവുകൾ. ഒരു കോപ്പി തരട്ടെ?
4: അയ്യേ വേണ്ട വേണ്ട.
3: എന്താ പുസ്തക അലർജിയാണോ?
4: ഒരു നോവലിസ്റ്റായി താൻ 100 രൂപയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചത് കഷ്ടമായിപ്പോയി.
3: യഥാർത്ഥ കലാകാരൻ എന്നും പട്ടിണിക്കാരനാ. എന്നെ ഇന്ന് നിങ്ങൾ അംഗീകരിക്കില്ല, നാളെ ഞാൻ മരിച്ചു കഴിയുമ്പോ അനുശോചന സമ്മേളനം, പ്രതിമ ഉണ്ടാക്കൽ, അതൊക്കെ പോട്ടെ. ആ 100 രൂപ കിട്ടിയാൽ എനിക്ക് അങ്ങ് പോകായിരുന്നു.
4: ഇതെന്താ നോട്ടടിക്കുന്ന പ്രസോ? താൻ ചെല്ലി, ഇവിടെ ആർക്കും രൂപയൊന്നും കൊടുക്കുന്നില്ല.
3: അപ്പൊ ആളുകൾ പറഞ്ഞതോ?
4: എനിക്ക് പറഞ്ഞതോട് പോയി വാങ്ങി.
3: അല്ല, ഒരു 100 രൂപ കിട്ടിയാൽ
4: ഒന്ന് സ്ഥലം വിടറോ.
3: ദേ എടോ പോടോ എന്നൊന്നും വിളിക്കണ്ട, ഞാനൊരു മലയാള നോവലിസ്റ്റ് ആണ്.
4: കൈ ചൂണ്ടി സംസാരിക്കുന്നു. ഒന്ന് പോടോ.
3: ആളെ
4: എന്തിനാ സാർ? ഞാനൊരു ശല്യക്കാരനാ, പോരാത്ത നോവലിസ്റ്റും.
3: കുഴപ്പമില്ല, കയറി വരണം മിസ്റ്റർ. എന്റെ നോവല് വായിച്ച ആളായിരിക്കും. നമസ്കാരം, ഞാൻ NP അംബുജാക്ഷൻ, മലയാള നോവലിസ്റ്റ്.
4: 100 രൂപ വേണം അല്ലേ?
3: അങ്ങനെ കേട്ടു. 200 ആയാലും കുഴപ്പമില്ല.
0: സിനിമാരംഗത്തേക്ക് ശ്രീനിവാസൻ പ്രവേശിക്കുന്നത് ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം 1977 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിന് അഭിനയ പാഠങ്ങൾ പഠിപ്പിച്ചത് പ്രധാനമായും അവിടുത്തെ അക്കാലത്തെ വൈസ് പ്രിൻസിപ്പളായിരുന്ന A പ്രഭാകരനായിരുന്നു. പിന്നീട് അദ്ദേഹം തന്നെ ശ്രീനിവാസന് തന്റെ തന്നെ മേള എന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്തു. കുറച്ച് ചെറിയ വേഷങ്ങൾക്ക് ശേഷം ശ്രീനിവാസൻ 1984 ഓടരുതമ്മാവ ആളറിയാം എന്ന സിനിമയ്ക്ക് കഥയെഴുതി. ശ്രീനിവാസന്റെ ഒട്ടുമിക്ക വേഷങ്ങളും സിനിമകളും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഹാസ്യത്തിന്റെ മീൻപൊടി ചാലിച്ച് വെള്ളിത്തിരയിൽ എത്തിച്ചതായിരുന്നു. പല സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ചും കുറിക്കുകൊള്ളുന്ന സംഭാഷണങ്ങൾ കൊണ്ടും അതിന്റെ സന്ദർഭ പ്രാധാന്യം കൊണ്ടും അവിസ്മരണീയമാക്കുക എന്നത് ശ്രീനിവാസന്റെ സിനിമകളുടെ പ്രത്യേകതയായിരുന്നു.
5: വർക്ക് ചെയ്ത് ക്ഷീണിച്ച് അവശനായി വരുന്ന ഒരു ഭർത്താവിനോട് ഒരു ഭാര്യ ഇങ്ങനെ പെരുമാറ, ഒരാശ്വാസവാക്ക്, മനസ്സ് കുളിർപ്പിക്കുന്ന ഒരു പുഞ്ചിരി, അല്ലാതെ മുഖം കുറിപ്പിച്ച് അകത്ത് കയറിയിരിക്കല്ല വേണ്ടത്.
6: ദിനേശേട്ട, ഞാൻ വന്നേ പിന്നെ ദിനേശേട്ടം അല്ലാതെ മാറിയിട്ടുണ്ടോ? അമ്മയെ പറ്റിയോ മറ്റുള്ളവരെ പറ്റിയോ വല്ലപ്പോഴും ഞാൻ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടോ?
5: അതൊക്കെ അമ്മയുടെ ചില മൂഢധാരണകളാണ്. ശോഭ അതൊന്നും കാര്യമാക്കണ്ട.
6: എന്റെ അച്ഛനും അമ്മയും ഒരിക്കലും എന്റെ മുമ്പിൽ മുഖം കറുപ്പിച്ചിട്ടില്ല. ഞാനതിന് അവസരം ഉണ്ടാക്കിയിട്ടില്ല. ദിനേശേട്ടനും പ്രകാശനും തല്ലുകൂടുന്ന കണ്ടപ്പോ ഞാൻ ശരിക്കും തളർന്നു. സ്വപ്നത്തിൽ പോലും അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് അമ്മ എന്നെ കുറ്റപ്പെടുത്തിയപ്പോ പോകരുതെന്ന് ഞാൻ കാലു പിടിച്ച് പറഞ്ഞു നോക്കി.
5: ആരോട്?
6: എല്ലാരും ഇവിടുന്ന് പോയി ദിനേശേട്ട. അമ്മയും പ്രകാശനും തങ്കമണിയും ഒക്കെ അമ്മാവന്റെ വീട്ടിലേക്ക്. ഞാൻ എന്ത് തെറ്റെയ്തു?
5: ശോഭ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാലോ. അതുപോരെ, എല്ലാത്തിനും കാരണം എന്റെ എടുത്തിയാട്ട. നീ കരയണ്ട, ഞാൻ അമ്മയെപ്പോയി വിളിക്കാം, ക്ഷമയോദിക്കാം. തെറ്റുകാരൻ ഞാനാണ്, വേറെ ആരുമില്ല.
0: മലയാള സിനിമയിൽ വൻ വിജയങ്ങൾ കൈവരിച്ച ശ്രീനിവാസൻ മലയാളികളുടെ വാർത്തകളിലും നിരന്തരം ഇടം പിടിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പല നിലപാടുകളും കേരള സമൂഹത്തിൽ ചൂടേറിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത്. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ആധുനിക വൈദ്യശാസ്ത്രം, ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായ വിമർശനം, ജൈവകൃഷി തുടങ്ങിയ വിഷയങ്ങളിലെ അദ്ദേഹത്തിന്റെ നിലപാട് ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. താനൊരു സ്വതന്ത്ര ചിന്താഗതിക്കാരനാണെന്നും ആരുടെയും നിയന്ത്രണത്തിന്റെ കീഴിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഈ തുറന്നു പറച്ചിലുകളിലൂടെ അദ്ദേഹം പലപ്പോഴായി വ്യക്തമാക്കിയിരുന്നു. ആക്ഷേപഹാസ്യത്തിന്റെ സാധ്യതകൾ സൂക്ഷ്മമായി തന്നെ ഉപയോഗിച്ച ശ്രീനിവാസന്റെ ആദ്യകാല സിനിമകൾ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിന്റെ നിസ്സഹായതകളും സങ്കടങ്ങളും മിഴിവോടെ ആവിഷ്കരിച്ചിരുന്നു. സത്യൻ അന്തിക്കാടിനൊപ്പം അദ്ദേഹം ചെയ്ത വരവേൽപ്പടക്കമുള്ള സിനിമകൾ മലയാളികളുടെ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രവും ജീവിതവും പറയുന്നവയാണ്. ശ്രീനിവാസൻ തന്നെ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച ചിത്രമായ ചിന്താവിഷ്ടയായ ശ്യാമള, വടക്കു നോക്കിയന്ത്രം എന്നീ ചിത്രങ്ങൾ ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 1991 പുറത്തിറങ്ങിയ സന്ദേശത്തിന്റെ രാഷ്ട്രീയവും കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. സന്മനസ്സുള്ളവർക്ക് സമാധാനം, TP ബാലഗോപാലൻ MA, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, തലയണ മന്ത്രം, ഗോളാന്തര വാർത്ത, ചമ്പക്കുളം തച്ചൻ, വരവേൽപ്പ്, സന്ദേശം, ഉദയനാണ് താരം, മഴയത്ത് മുമ്പേ, അഴകിയ രാവണൻ, ഒരു മറവത്തൂർ കനവ്, അയാൾ കഥയെഴുതുകയാണ്, കഥ പറയുമ്പോൾ, ഞാൻ പ്രകാശൻ തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് തിരക്കഥ ഒരുക്കിയിരുന്നു ശ്രീനിവാസൻ. സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ 2018 ഡിസംബറിൽ പുറത്തിറങ്ങിയ ഞാൻ പ്രകാശനാണ് ശ്രീനിവാസൻ ഏറ്റവും ഒടുവിൽ തിരക്കഥ എഴുതിയ ചിത്രം.
7: അവിടെ പറഞ്ഞതെല്ലാം കേട്ടു. വലിയ ആളായി കഴിയുമ്പോ പഴയതെല്ലാം മറന്നുപോകുമെന്ന് വിചാരിച്ച എനിക്ക് തെറ്റി. ഇപ്പോ എന്റെ കുടിലേക്ക് നീ വന്നു.
8: ഒരുപാട് അന്വേഷിച്ചിട്ടും നിന്നെ എനിക്ക് കാണാനത്തില്ല. പക്ഷെ എന്നെ കണ്ടുപിടിക്കാൻ നിനക്ക് കഴിയുമായിരുന്നു. ഒരിക്കൽ പോലും എന്നെ ഒന്ന് കാണണമെന്ന് നിനക്ക് തോന്നിയില്ല ബാല.
7: അങ്ങനെയല്ല, ഒന്നുമില്ലാതെ നാട് വിട്ടപ്പോ ഒന്ന് സ്വന്തം കാലം നിൽക്കാൻ കുറെ സമയമെടുത്തു. കണ്ണടച്ച് തുറക്കും മുമ്പേ ആയിരുന്നല്ലോ നിന്റെ വളർച്ച. ആദ്യമൊക്കെ കാണാം കാണാമെന്ന് വിചാരിച്ചു. കാലം കടന്നുപോയപ്പോ എന്തോ ഒരു ധൈര്യക്കുറവ്. മോശാവസ്ഥയിൽ നീ എന്നെ കാണരുതെന്ന് എനിക്ക് തോന്നി. ഒരുപക്ഷെ അതെന്റെ അപകർഷതാബോധമായിരിക്കാം.
8: എന്റെ മുമ്പിലോ ബാല?
7: ഞാനങ്ങനെ വിചാരിച്ചു പോയി.
0: അഭിനയരംഗത്തെ മികച്ച വേഷങ്ങളിലൂടെ അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചു. മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു എന്ന ചിത്രത്തിലെ MA ധവാൻ, ചിദംബരത്തിലെ മുനിയാണ്ടി, നാടോടിക്കാറ്റിലെ വിജയൻ, പൊന്മുട്ടയിടുന്ന താറാവിലെ സ്വർണപ്പണിക്കാരൻ, പാവം പാവം രാജകുമാരനിലെ കോളേജ് അധ്യാപകൻ, വടക്കു നോക്കിയ യന്ത്രത്തിലെ തളത്തിൽ ദിനേശൻ, തേന്മാവിൻ കൊമ്പിലെ അപ്പക്കാള, ഉദയനാണ് താരത്തിലെ സരോജ് കുമാർ തുടങ്ങി നിരവധി വേഷങ്ങളിൽ ശ്രദ്ധേയനായിരുന്നു ശ്രീനിവാസൻ. 1995 മഴയെത്തും മുമ്പേ, 1991 സന്ദേശം എന്നീ ചിത്രങ്ങളിലൂടെ മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് ശ്രീനിവാസൻ നേടിയത്.
9: ഒരു ഗോകുലകൃഷ്ണൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. ആരാണ് അയാൾ? എന്താണ് അയാളുടെ ഉദ്ദേശം? അന്ന് ചായ കുടിക്കാൻ കയറിയപ്പോ മാനേജർ അഡ്വാൻസ് കൊടുത്തു ഞാൻ പറഞ്ഞല്ലേ.
10: അതിന്
9: അല്ല, ആ കൃഷ്ണനോട് നിങ്ങൾ അക്കാര്യം പറഞ്ഞില്ലേ?
10: പറഞ്ഞിട്ടില്ലെങ്കിൽ
9: എന്തുകൊണ്ട് പറഞ്ഞില്ല?
10: ഈ ഒച്ചത് കുറച്ച് കുറക്കാൻ പറ്റുമോ?
9: ഏതൊച്ച?
10: ഈ സംസാരത്തിന്റെ ഒച്ച. വീട്ടിൽ കൂലിക്കാർ കുറേണ്ടായിരിക്കില്ലേ, അവരോട് സംസാരിച്ച ശീലായിരിക്കും. എന്റെ പേര് ഗഫൂർ, സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നു, അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം.
9: ഈ ഗോകുലകൃഷ്ണ മാഷ് ഇവിടെ ഉണ്ടോ?
10: ഈ ഗോകുലകൃഷ്ണ മാഷ് ഇവിടെ ഇല്ല, വേറൊരു മാഷ തരട്ടെ. കുഞ്ഞിക്കണ്ണ മാഷ് മതിയോ?
9: അങ്ങനെ ഏതെങ്കിലും ഒരു മാഷ കിട്ടിട്ട് എനിക്കെന്ത് കാര്യം?
11: ഏതെങ്കിലും ഒരു മാഷല്ല, നിങ്ങൾ ചേരാ ഉദ്ദേശിക്കുന്ന സ്കൂളിലെ മാഷ.
9: നമസ്കാരം, ഞാൻ ശങ്കരനാരായണ മാഷ്. 100,000 ഞാൻ കൊടുത്തു, വീട്ടിൽ വഴക്കുണ്ടാക്കി, സ്വത്ത് ഭാഗം വെച്ചു, അത് കിട്ടിയ വിലക്ക് വിൽക്കാൻ ഏർപ്പാടാക്കി.
11: ഈ കൊടുത്ത 100,000 നിങ്ങൾക്ക് മാനേജറുടെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. സ്വത്ത് വെച്ച് കിട്ടുന്ന കാശും ഈ 100,000 ബാങ്കിലിട്ടിട്ട് ഇനിയുള്ള കാലം നിങ്ങൾ സുഖമായിട്ട് ജീവിച്ചോളൂ. ഈ സീറ്റ് കിട്ടാൻ വലിയ പാടാ.
9: അത് നിങ്ങൾ അപ്പൊ
10: പിന്നെന്തിനാ ജോലി?
11: മാഷേ, നിങ്ങൾക്ക് ജോലിയും കിട്ടില്ല, കൊടുത്ത 100,000 കിട്ടില്ല. പിന്നെ ഈ മാനേജർ എന്ന് പറയുന്ന മാനേജർ ഉണ്ടല്ലോ, അയാളല്ല യഥാർത്ഥ മാനേജർ, അയാളുടെ മകളാ മാനേജർ.
9: അയ്യോ,
11: എന്തേ?
9: അല്ല, എന്നെ അപ്പോയിന്റ് ചെയ്യേണ്ടത് ആ കുട്ടിയാണോ?
11: ഗോകുലകൃഷ്ണൻ അപ്പോയിന്റ് ചെയ്യുന്നത് ആ കുട്ടിയായിരിക്കും.
9: ആകെ പ്രശ്നമായല്ലോ.
10: എന്തേ?
9: ആ കുട്ടി കുളി കഴിഞ്ഞ് അർദ്ധനഗ്നയായി വന്നപ്പോ ഞാൻ അബദ്ധത്തിൽ മുറി കയറി, കുട്ടി പേടിച്ച് നിലവിളിച്ചു, ഞാൻ ഇറങ്ങി ഓടി.
10: എന്നാ പിന്നെ നേരെ ചെന്നാ മതി, ഉടനെ സ്കൂൾ ചേർക്കും.
0: സിനിമയ്ക്കകത്തും പുറത്തും തന്റേതായ വ്യക്തിത്വം തുറന്നുകാട്ടാൻ മടി കാണിക്കാത്ത വ്യക്തിയായിരുന്നു ശ്രീനിവാസൻ. ശ്രീനിവാസൻ എന്ന അതുല്യ കലാകാരന്റെ ജീവിതത്തിലൂടെയായിരുന്നു ഇന്നത്തെ ഓർമ്മയുടെ യാത്ര. ശ്രീനിവാസൻ എന്ന അതുല്യ കലാകാരന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഓർമ്മയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരധ്യായത്തിലൂടെ വീണ്ടും കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിട പറയുന്നു ആർജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
12: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
13: 9:00.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല, പുത്തൂർ, ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി, ഒരു സഞ്ചാരം.
5: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയയ്ക്കൊപ്പം ശുഭയാത്ര.

0: 1924
1: കൊച്ചി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: 90.4 റേഡിയോ മാക്ഫാസ്റ്റ് നാട്ടുകാർക്ക് കൂട്ടായി.
1: സീറോ ഡെലിവറി
2: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012-58-6661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൈ.
6: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
7: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
8: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
9: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
10: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: റേഡിയോ മെക്ഫസ് 90.4 ടൈം ചെക്ക്
2: 10 o'clock. ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വീറ്റ് ഡ്രീംസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടെയുള്ളത് ആർജി അമൃത കാർത്തിക. നമ്മളെ ഈ ഓർമ്മകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചില സ്ഥലങ്ങൾ, ഈ സ്ഥലങ്ങളെ കുറിച്ച് ഓർക്കാറുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങൾ നമ്മളെക്കാൾ നന്നായി നമ്മളെ ഓർക്കുന്നുണ്ടാവും. കാരണം ആ സ്ഥലങ്ങളിലേക്ക് വർഷങ്ങൾക്കു ശേഷം വീണ്ടും ചെല്ലുമ്പോൾ അവിടെയെല്ലാം എന്തോ വല്ലാണ്ട് മാറിയിരിക്കും അല്ലേ. പക്ഷേ നമ്മുടെ മനസ്സിൽ ആ ഒരു സ്ഥലവും ഓർമ്മകളും പഴയതുപോലെ തന്നെ ജീവിക്കും. ഒരിക്കൽ ദിവസവും നടന്നിരുന്ന വഴികൾ, മണിക്കൂറുകളോളം ഇരുന്നിരുന്ന പടിക്കെട്ടുകൾ, നിശബ്ദമായി നോക്കി നിന്നിരുന്ന ജനാലകൾ, അവയ്ക്ക് നമ്മൾ ആരായിരുന്നുവെന്ന് ഇന്നും ഓർമ്മയുണ്ടെന്ന് പോലും നമുക്ക് തോന്നിപ്പോകൂല്ലേ. മനുഷ്യർ മറന്നാലും ചില സ്ഥലങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ കഥകൾ നിശബ്ദമായി സൂക്ഷിച്ചു വെക്കും.

നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില നിമിഷങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവയൊക്കെ സാധാരണ ദിവസങ്ങളായി മാത്രമേ നമുക്കപ്പോൾ തോന്നുകയുള്ളൂ. ഒരുമിച്ചിരുന്ന് കഴിച്ചിരുന്ന ഭക്ഷണം, ഒരു ചെറിയ യാത്ര, സുഹൃത്തുക്കളോടൊപ്പമുള്ള ഒരു സാധാരണ സംഭാഷണമായിക്കോട്ടെ, വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്ന ഒരു വൈകുന്നേരം, അതൊക്കെ അന്നൊന്നും പ്രത്യേകമായി നമുക്ക് തോന്നിയിരുന്നില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേ ജീവിതം ഏറ്റവും മനോഹരമായി ജീവിച്ചിരുന്നത് ആ സാധാരണ നിമിഷങ്ങളായിരുന്നുവെന്ന് തിരിച്ചറിയല്ലേ. ഈ ഒരു സമയം പോലും നമുക്ക് പല ഓർമ്മകൾ നമ്മളിലേക്ക് കടന്നു വരും. നമ്മളെപ്പോഴും പറയില്ലേ, ശോ, ആ ഒരു കാലത്തിലേക്ക് ഒന്നുകൂടി പോയിരുന്നെങ്കിലെന്ന്. അതുതന്നെ കാര്യം.

പ്രായമായിക്കൊണ്ടേയിരിക്കുകയാണല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഓർമ്മകൾക്ക് ഒരിക്കലും പ്രായമാകില്ല. കാലം മനുഷ്യരെ മാറ്റും, സ്ഥലങ്ങളെ മാറ്റും, നമ്മുടെ ജീവിത രീതികളെ മാറ്റും. എന്നാൽ ചില ഓർമ്മകൾക്ക് ഒരിക്കലും പ്രായമാകില്ല. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഒരു പേര് കേൾക്കുമ്പോഴോ ഒരു പഴയ പാട്ട് കേൾക്കുമ്പോഴോ ഒരു പ്രത്യേക ഗന്ധം അനുഭവപ്പെടുമ്പോഴോ ആ ഓർമ്മ അതേ പുതുമയോടെ മനസ്സിലേക്ക് തിരിച്ചെത്തും. നമ്മൾ ചില നിമിഷങ്ങളിൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചില മണം അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ മണമായിക്കോട്ടെ ഇങ്ങനെ മൂക്കിലേക്ക് കയറുമ്പോൾ നമുക്കൊരു വല്ലാത്ത നൊസ്റ്റു ഫീൽ ചെയ്യും അല്ലേ. ചിലപ്പോൾ നമ്മുടെ ആ ഒരു സ്കൂൾ കാലമായിരിക്കാം, അതെങ്കിൽ കോളേജ് കാലമായിരിക്കാം. അങ്ങനെ അങ്ങനെ ആ ഓർമ്മകൾ നമ്മളെ വീണ്ടും ഉണർത്തും. ഓർമ്മകളുടെ പ്രത്യേകത അതാണ്, അവയൊക്കെ ഈ കലണ്ടർ ഒന്നും നോക്കിയല്ലേ ജീവിക്കുന്നത്.

90.4 റേഡിയോ നാട്ടുകാർക്ക് കൂട്ടായി. ഈ പഴയ കാലത്തെയൊക്കെ ഓർക്കുമ്പോഴേ നമ്മൾ മിസ് ചെയ്യുന്നത് ആ കാലഘട്ടം മാത്രമല്ല, അന്നത്തെ ജീവിതത്തിന്റെ ഒരു താളമാണ്. കാരണം ആളുകൾക്ക് പരസ്പരം സമയമുണ്ടായിരുന്നു, സംഭാഷണങ്ങൾക്ക് തിരക്കില്ലായിരുന്നു, ഒരുമിച്ച് മിണ്ടാതിരിക്കാൻ പോലും സമയം കണ്ടെത്തിയിരുന്നു. ഇന്ന് സൗകര്യങ്ങൾ ഒരുപാട് വർദ്ധിച്ചെങ്കിലും ആ പതുക്കെയുള്ള ജീവിത താളം എവിടെയോ നഷ്ടപ്പെട്ടുപോയി. അതുകൊണ്ടാണ് പഴയ കാലം ഇന്നും നമ്മെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. എത്ര സുന്ദരമായിട്ടുള്ള ഓർമ്മകളാണല്ലേ. പലപ്പോഴും അന്നൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ സങ്കടപ്പെട്ടിരുന്നതായിക്കോട്ടെ, ടെൻഷൻ അടിച്ചിരുന്നതായിക്കോട്ടെ, ഇന്ന് ഓർക്കുമ്പോൾ ഒരു വലിയ പുഞ്ചിരി നമുക്ക് സമ്മാനിക്കുന്നുണ്ടല്ലേ ആ ഓർമ്മകൾ.

എല്ലാ ഓർമ്മകളും കഥകളാകണമെന്നില്ല. ചിലത് നമ്മൾ ഒരിക്കലും ആരോടും പറയില്ല, പക്ഷേ ജീവിതം മുഴുവൻ നമ്മോടൊപ്പം കൊണ്ടു നടക്കും. അവയ്ക്ക് വലിയ സംഭവങ്ങളുടെ തിളക്കമൊന്നുമില്ല, ചെറിയ നിമിഷങ്ങളുടെ ചൂടേയുള്ളൂ. ചില ചിരികൾ, ചില നിശബ്ദതകൾ, ചില വിടപറച്ചിലുകൾ, അവ വാക്കുകളാകാതെ മനസ്സിന്റെ ഏറ്റവും സുരക്ഷിതമായ ഇടത്ത് സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ നമ്മെ നമ്മളാക്കി നിലനിർത്തുന്നത് അത്തരം ഓർമ്മകളായിരിക്കും. അങ്ങനെ അങ്ങനെ ഓർമ്മകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുമല്ലേ. ഇന്ന് ദയൊരു സ്വീറ്റ് ഡ്രീംസിൽ നിന്ന് എനിക്ക് പോകാനുള്ള സമയമായി. കൂടെ ഉണ്ടായിരുന്നത് ആർ ജി അമൃത കാർത്തിക. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഗുഡ് നൈറ്റ് ആൻഡ്

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.